പോകുന്ന ചെന്നൈയിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു.

ഓരോ പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ സെൻട്രൽ ഓൺ എൻ്റെ റേഡിയോ.

സൗഹൃദങ്ങളുടെ പൂക്കാലത്തിൻ്റെ കാലമാണിന്ന്. എവിടെയും സൗഹൃദങ്ങളാണ്. പഴയ കാലത്തൊക്കെ സൗഹൃദം രക്തബന്ധത്തിലോ അല്ലെങ്കിൽ പരസ്പരം കാണുന്ന അയൽക്കൂട്ടങ്ങളിലോ അല്ലെങ്കിൽ പഠന ക്ലാസ്സുകളിലോ ഒക്കെ മാത്രമായിരുന്നു ഒതുങ്ങി നിന്നിരുന്നത്. ഇന്ന് സൗഹൃദമെന്നത് ഈ അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് രാജ്യത്തിനും ദേശത്തിനും ഭാഷയ്ക്കും ഭൂഖണ്ഡത്തിനുമൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹിക മാധ്യമങ്ങളടക്കം അത്തരം സൗഹൃദങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നു. സൗഹൃദമെന്നാൽ ഒരു കരുതലാണ്, ഒരു തിരിച്ചറിയലാണ്, ഒരു സ്വയം ബോധ്യപ്പെടലാണ്. മനുഷ്യരൊക്കെ ആണായും പെണ്ണായും ബാഹ്യരൂപത്തിൽ കാണുന്നുവെങ്കിലും ആ രൂപങ്ങൾക്കപ്പുറത്ത് സ്വയം ആണെന്നും പെണ്ണെന്നും വിശ്വസിക്കുന്ന ഒരു ബോധ്യത്തോടാണ് നാം പലപ്പോഴും ഇടപെടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ ബോധ്യമാണ് ഏറ്റവും പ്രധാനം. ചില പുരുഷന്റെ ശരീരവും കൊണ്ട് സ്ത്രീകളായി ജീവിക്കുന്നവരും ചില സ്ത്രീകളുടെ

0: ശരീരം കൊണ്ട് പുരുഷനായി ജീവിക്കേണ്ടി വരുന്നവരും ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ അവരുടെ ചിന്താമണ്ഡലങ്ങളാണ്, അല്ലാതെ ശാരീരിക പ്രത്യേകതകളല്ല അവരെ പുരുഷനും സ്ത്രീയുമാക്കി മാറ്റുന്നത് എന്നത് ഒരു ഉയർന്ന തലത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. സൗഹൃദം പലപ്പോഴും എന്തിനാണെന്ന് ചോദിച്ചാൽ, സൗഹൃദം കേവലം സന്തോഷവർത്തമാനം പറയുമ്പോൾ, ഇഷ്ടപ്പെടുന്നത് പറയുമ്പോൾ മാത്രം കൂട്ടിച്ചേരാനുള്ള ഒരു വഴിയല്ല. മറിച്ച് സൗഹൃദം ആവശ്യകതയുടെ ഒരളവുകോലാണ്. ഏറ്റവും നല്ല സുഹൃത്തെന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലാകുമ്പോൾ സഹായിക്കുന്നവനെന്നാണ്. നാം സാധാരണ പറയാറുണ്ട്, എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആരെയും കണ്ടില്ല, കടം വന്നപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു മാനുഷികമായ പിഴവ് സംഭവിച്ചപ്പോൾ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. പക്ഷേ അവൻ ചെയ്യുന്ന തെറ്റ് ഈ സുഹൃത്തുക്കളാകുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണെന്നുള്ള ഒരു ബോധ്യം പോലും നമ്മുടെ വാക്കുകളിലും നിലപാടുകളിലും കാണാറില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ വീഴ്ച അല്ലെങ്കിൽ ന്യൂനത കിട്ടിയാൽ അതിങ്ങനെ പങ്കുവെച്ച് ആസ്വദിക്കുന്ന ഒരുതരം മനോരോഗികളായി സൗഹൃദങ്ങളുടെ കൂട്ടായ്മകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൗഹൃദമെന്നത് ആവശ്യത്തിനുപകരിക്കൽ കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും ഗുണകരവും ശുഭകരവുമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നദികൾ, തോടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളെയോ പോലീസിനെയോ ബന്ധപ്പെടാം. തഹസിൽദാർമാർക്ക് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെയും ഉന്നതികളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ലെന്നും കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ ഇന്ന് അവധി നൽകി. പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസിനും അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സമിതി പരിശോധന നടത്തി ധനസഹായത്തിന് അർഹരായവരുടെ പട്ടിക നൽകും. അർഹതയില്ലാത്ത ഒരാളും തുക കൈപ്പറ്റാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിനായി തിരച്ചിൽ നിർത്തുകയില്ലെന്നും 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഷിജിന്റെ കുടുംബാംഗങ്ങളുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും 5 തെങ്ങിലെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പുഴയിൽ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി പി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടപകടത്തിൽപ്പെട്ട് കാണാതായ ഗൌതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്വര നടപടി വേണമെന്ന് രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കണ്ണൂർ പടിയോട്ടുചാലിൽ മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദ്യം എല്ലാ മെട്രോ നഗരങ്ങളിലും കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങും. പിന്നീട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യോപദേശക കമ്മിറ്റികൾ ഗവൺമെന്റ് വീണ്ടും സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിലെ സൌകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കോഴിക്കോട്ട് ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രവീൺകുമാർ എംഎൽഎ സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാമ്പുറം, വരക്കൽ ബീച്ചുകളും കൊയിലാണ്ടി താലൂക്കിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. അകലാപ്പുഴയെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാമ്പുഴയെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വിനോദസഞ്ചാര വികസനത്തിന്റെയും മാതൃകാ പദ്ധതിയായി ഉയർത്താൻ സാധ്യതകളാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവനവും ടൂറിസം പദ്ധതിയും സംബന്ധിച്ച നിവേദനം എം എ റസാഖ് മാസ്റ്റർ എം എൽ എ മന്ത്രിക്ക് കൈമാറി. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പി പി സുനീർ എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോകപ്രശസ്തമായ സ്ഥാപനമുണ്ടായിട്ടും സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടും 28-ലധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രശസ്ത നാടക സംവിധായകൻ ഷിബു എസ് കൊട്ടാരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കണ്ണൂർ സംഘചേതനയുടെ നാടകങ്ങൾ ഉൾപ്പെടെ മലയാള നാടകവേദിക്ക് ഷിബു എസ് കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുട്ടം എന്നീ പമ്പ് ഹൌസുകളുടെ സമീപത്തെ പുഴയിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവച്ചതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം എന്നീ പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി തൊടുപുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ 2 റിക്രൂട്ട്മെന്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE അറിയിച്ചു. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. ജൂൺ 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICU പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം ജൂൺ 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാഫെയർ നാളെ വൈകിട്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐഐടിയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 587 PhD ഗവേഷകരും ഉൾപ്പെടെ 3000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നൂതന ഗവേഷണ മേഖലകളിൽ ഐഐടി ഡൽഹി എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ചാലക ശക്തിയായി ഫിൻടെക് മേഖല മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന 3-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഫിൻടെക് ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, സാങ്കേതികവിദ്യാ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം ഫിൻടെക് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണെന്നും കേന്ദ്രമന്ത്രി.

0: വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി.
1: I have already stated government's position on the issue before the press conference happened. You would have seen those remarks. You were present here. I am reiterating it here. Government had no role to play in what was an event by a private media entity. And government does not endorse anything said at the forum, especially with regard to the duly constituted government of Bangladesh.
0: അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വാണിജ്യ വ്യാപാരത്തിനുമുള്ള ശക്തമായ ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് രാജ്യം വലിയ മുൻഗണനയാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കൾക്ക് ചാർജുകളില്ലാതെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാനാകുമെന്നും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കില്ലെന്നും PCI അറിയിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നേരത്തെ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിലും സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിച്ച പ്രകടനങ്ങളിൽ ഏകദേശം 50 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്രമഴ കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 112. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓണത്തിന് നാട്ടിലെത്തുന്നവർക്കായി August 14 മുതൽ September 6 വരെ 112 സ്പെഷ്യൽ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ അതിർത്തിക്കുള്ളിൽ 38 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഇതിനു പുറമെ മറ്റ് സോണുകളിലേക്ക് 16 സ്പെഷ്യൽ സർവീസുകളും ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് റെയിൽവേ സോണുകൾ 58 ഓണം സ്പെഷ്യൽ സർവീസുകളും ഇക്കാലയളവിൽ നടത്തുന്നുണ്ട്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കയിൽ നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. 22 പോയിന്റ് നേടിയ ഉസ്ബെക്കിസ്ഥാന്റെ ജവോഖിർ സിന്ദറോവിനാണ് രണ്ടാം സ്ഥാനം. ഈ നേട്ടത്തോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾ സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ നേരിടും. ഇരുവരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര

0: വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭുവനേശ്വറിൽ നടന്ന 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ യുപിഐ സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറി സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യവാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: ഹായ്, ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ആർ ജെ നിതിൻ എവിടെ പോയി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ആർ ജെ നിതിൻ ഓൺ ദി വേ ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു റോഡ് ബ്ലോക്ക് ഒക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്കും ഈ ഒരു റോഡ് സംബന്ധമാക്കിയാലോ എന്ന്. അതായത് നമുക്ക് റോഡിൽ ഒരുപാട്, റോഡിലേക്ക് വണ്ടി ഓടിച്ച് ഇറങ്ങുമ്പോഴായാലും നടന്നു പോകുമ്പോഴും ഒരുപാട് രസകരമായ മായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരുപാട് നമുക്ക് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു റോഡ് അനുഭവങ്ങളൊക്കെ ഇന്ന് പങ്കുവെച്ചുകൊണ്ട് പോയാലോ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകാം. പക്ഷേ വീണ്ടും രണ്ട് പാട്ടിന് ശേഷം മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിതിനുമായിട്ട് ഞാനിങ്ങ് എത്തുന്നതായിരിക്കും. ഗൈസ്, എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റോഡിലെ രസകരമായിട്ടുള്ള അനുഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മോശം അനുഭവങ്ങളായിക്കോട്ടെ, ആ ഒരു അനുഭവങ്ങളൊക്കെ വിളിച്ച് നമ്മളോട് പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 9544700992 എന്ന നമ്പറാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. അപ്പോഴേക്കും നമുക്ക് എന്താണ് രണ്ട് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
6: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഞാൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഐശ്വര്യ എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ്
1: അല്ല ഗൈസ്, ഇവിടെ ക്രോസ് ഇടവകളിലൊക്കെ പെട്ട് കിടന്ന ഒരു കുട്ടി, പാവംകുട്ടി, ഇവിടെ വീണ്ടും റോഡുകളൊക്കെ താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്.
0: അല്ല, വാഹനങ്ങളൊക്കെ അതിഭീകരമായി മറികടന്ന് ഞാൻ വന്നിരിക്കുകയാണ്.
1: യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് തന്നെ നിതിൻ ലേറ്റ് ആയതുകൊണ്ട് റോഡ് സംബന്ധമായിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്.
0: ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു,
1: അതായത് നമുക്ക് അയ്യോ അതായത് എന്താ പറയാ, നമ്മുടെ റോഡിൽ ഇറങ്ങുമ്പോൾ പലപ്പോഴും പല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ ഒക്കെ നമുക്ക് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ, നടന്നു പോകുമ്പോൾ.
0: ഈ രസകരം എന്ന് പറയുമ്പോഴേ പല താളത്തിലുള്ള ഹോണടി ഉണ്ട്,
1: താളത്തിലുള്ള
0: പിന്നെ കേട്ടിട്ടില്ല ശരി.
1: അതൊക്കെ ഉണ്ട്, മറ്റേ ടൂറിസ്റ്റ് ബസ്സിന്റെ.
0: അങ്ങനല്ല അങ്ങനല്ല, ഈ ഈ ഇപ്പൊ ഒരാളെ ഒരു ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതി നമുക്ക് ഹോൺ അടിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എന്റെ ചീത്തടിച്ചല്ല, ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അതിങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതിൽ വണ്ടിയൊക്കെ ഇങ്ങനെ ഈ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ വന്ന് കയറുന്ന മെയിൻ റോഡിലോട്ട് വന്ന് കയറുമ്പോഴേ ചിലർ നോക്കത്തില്ല, ലെഫ്റ്റും റൈറ്റും നോക്കണം വണ്ടി വരുന്നുണ്ടോ എന്ന്. ഇത് ചിലർ നോക്കാതെ എടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്താൽ വെക്കും. അപ്പൊ അവിടുന്ന് എത്രയും സ്പീഡിലാണ് വണ്ടി വരുന്ന അറിയത്തില്ല മെയിൻ റോഡിൽ നിന്ന്, അവരത് ശ്രദ്ധിക്കുന്നില്ല.
1: അപ്പൊ
0: ഇങ്ങനെ വന്ന് അവിടുന്ന് വണ്ടി കാണുമ്പോഴേ ഇങ്ങനെ എല്ലാ വർഷവും അവിടെ കടിച്ചമർത്തുകയാണ് ആ ഹോണിലൂടെ.
1: അതെ, അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രസകരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കാര്യമാണ് ചില ചില കാൽനട യാത്രക്കാരുടെ സംഭവങ്ങളുണ്ട്. അങ്ങനെ എല്ലാ അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോ ചിലവരുണ്ട് ഓടി അങ്ങ് യാത്ര പറഞ്ഞ ചിലവരുണ്ട് വളരെ
0: നിസ്സാരലാഘവത്തോടെ
1: നമ്മുടെ ഒരു വീടിന്റെ അകത്ത് നിന്ന് ഒരു മുറിക്കകത്ത് നിന്ന് മറ്റൊരു മുറിക്കകത്തേക്ക് പോകുന്ന ലാഘവത്താൽ വളരെ നിസ്സാരമായിട്ട് റോഡിലോട്ട്
0: നടന്നു നമ്മളവിടെ ഇങ്ങനെ വരുന്ന നേരെ മാത്രമേ നോക്കുള്ളൂ, സൈഡിലോട്ട് നോക്കുന്നുണ്ട്.
1: പ്രശ്നം എന്താണെന്നറിയാം, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇലയെ വീണാലും എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് വണ്ടി ഓടിക്കുന്നതിന് മാത്രമാണ്. ഏറ്റവും കൂടുതൽ അല്ലേ
0: ഒരു ഒടിവോ ഇപ്പൊ എന്തെങ്കിലൊക്കെ വരുവാണെങ്കിൽ ആ നടക്കുന്ന ഒരാൾക്കും പ്രശ്നം വരും.
1: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ അല്ലാതെ
0: നിയമപരമായിട്ട് അല്ല അയാള് അല്ലല്ല അങ്ങനല്ല, നമ്മുടെ നമുക്കിപ്പോ ഇൻഷുറൻസ് ഉണ്ട്, അപ്പം ബൈക്കിനും ഉണ്ട്, വണ്ടി ഓടിക്കുന്ന ആൾക്കും ഉണ്ട് എങ്കിൽ പിന്നെ ഫുൾ ഇൻഷുറൻസ് ഒന്നും അങ്ങനെ എന്താണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇതുണ്ടെങ്കിൽ ഫുൾ കവറേജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മള് റൂൾസ്
1: അതല്ല ഞാൻ പറയുന്നേ, ഇപ്പൊ നമ്മള് അങ്ങനെ ഗാഢമായി ചിന്തിക്കണം. ഇപ്പൊ സപ്പോസ് ചേട്ടൻ കൊണ്ട് നടന്നു പോയപ്പോ ഞാൻ എന്റെ വണ്ടിയും കൊണ്ട് ചേട്ടനെ ഇടിച്ചെന്നിരിക്കുക, അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനാണ് തെറ്റ് കാണിച്ച്, ചേട്ടൻ അങ്ങോട്ട് രക്ഷയായിട്ട് പോയപ്പോ ഞാൻ വന്ന് അങ്ങനെ നമ്മുടെ ചിലവരൊക്കെ ഉണ്ട് മുന്നിലോട്ട് വന്നെടുത്ത്, ഞാൻ അങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടിട്ടുണ്ട് കേട്ടോ എന്റെ ഫസ്റ്റ് ടൈം. ഞാൻ ഭയങ്കരമായിട്ട്
0: അത് പറയുമ്പോഴാണ് ഇപ്പം ചവറയാണെന്ന് തോന്നുന്നു ഒരു ആക്സിഡന്റ് നടന്നൊരു ബൈക്ക്, എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ വരാൻ നേരത്ത് ഒരു ആക്സിഡന്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്.
1: എങ്ങനെയാണെന്നറിയോ, അന്നൊരു മഴയുള്ള ദിവസം ടൺ ടൺ ടൺ അല്ല സത്യം, ഒരു മഴയുള്ള ദിവസമാണ്. അപ്പൊ ഞങ്ങളുടെ വീണ്ടും എടുത്തെത്തിയപ്പോ താഴോട്ട് വലിയൊരു ഇറക്കത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാന് അവിടെ നിന്നപ്പോഴത്തേക്ക് മറിഞ്ഞൊക്കെ കിടക്കുന്നു, ഒരാളെ എടുത്തിട്ട് ഇങ്ങനെ എന്താ എണ്ണിക്കടാ എണ്ണിക്കടാ എന്നൊക്കെ പറയുന്ന അന്ന് ഞാൻ ഇത് ഇവിടുന്ന് ഫോണിനകത്തൊരു വാർത്തയും കണ്ടിട്ടാ പോയത്, നമ്മൾ ഈ വെട്ടിക്കൊല്ലുന്നതിന്റെ ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈശ്വര ആ റോഡിലിട്ട് വെട്ടിക്കൊല്ല, ഞാൻ അപ്പോഴേ എന്റെ കിടി മൊത്തം നമുക്ക് പാനിക്
0: ആവും.
1: അപ്പൊ വണ്ടി തിരിക്കാനുള്ളൊരു ഗട്സ് അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ അവിടുന്ന് എന്താ ചെയ്യേണ്ടത്, അതും ഭയങ്കര പൊരിഞ്ഞ മഴയും അങ്ങനെ ഭയങ്കര വലിയൊരു ഇറക്കമാണ് ഇറക്കത്തേക്കുക. അപ്പൊ ഇയാൾ എണ്ണിക്കടാ എണ്ണിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇന്ന് ശരിക്കും പറഞ്ഞ ആക്സിഡന്റ് വന്ന. അപ്പൊ ഞാൻ എന്റെ ധൈര്യത്തില് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി വെട്ടിക്കൊന്നില്ല ജീവനുണ്ട് ആക്സിഡന്റ് വന്നതെന്ന്. അപ്പൊ എന്താ ഇയാള് ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടിയതാ, കാര്യം വെള്ളം അടിച്ചിട്ട് ഫ്രണ്ടിലേക്കും എടുത്ത് ചാടിയതാ, നൈറ്റ് അല്ലേ, കാര്യം സന്ധ്യക്ക് വെള്ളമൊക്കെ അടിച്ചിട്ട് വന്നിട്ട് എടുത്ത് ചാടി. പക്ഷേ സംഭവം എന്താണെന്നറിയോ, ആ വണ്ടി പോയി തട്ടി ആ പുള്ളിക്കാരനവിടെ ഇരുന്ന് കരയുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. കാര്യം എന്താ അറിയാം, അയാൾ അയാളുടെ കുഞ്ഞിനെ കണ്ട് കാണാൻ പോയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്തോ അയാൾ എന്തോ ഈ കുഞ്ഞുങ്ങളെ അറിയിക്കുമ്പോൾ ഭയങ്കര ഇരുന്ന് അങ്ങ് കരയായി. കാര്യം അയാൾക്ക് അത്രയും പ്രശ്നമാവുമല്ലോ, കാര്യം ഇയാൾക്ക് തട്ടി ഇയാൾക്ക് ബോധം പോയത് അപ്പോഴേ, കാര്യം വണ്ടി ഇടിച്ചത് തലയിടിച്ചതാകും മേ ബി. അപ്പൊ ഇയാൾക്ക് ബോധം, അതോ വെള്ളം അടിച്ചു കിടന്നുകൊണ്ട് അങ്ങനെ കിടന്നു അറിയില്ല. പക്ഷേ ഇയാളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത്, കാര്യം ഇയാളുടെ ഇയാൾക്ക് ഇനി കയറി ഇറങ്ങി കുറെ നാളെ നടക്കേണ്ടി വരും, കാര്യം മറ്റേ അയാളുടെ ചെലവ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഉണ്ടാക്കിയത് എടുത്തുചാടിയത് ഇയാൾ, കാര്യം അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും. നമ്മൾ എത്രയൊക്കെ കയറി ചെയ്ത് പോയാലും വളരെ ലാഘവത്തോടെ
0: അല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, നമുക്ക് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ, അത് ഞാൻ ഈ പറഞ്ഞ ഇൻഷുറൻസും വണ്ടിക്ക് ബുക്കും പേപ്പറും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ, നമുക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും കേസായിട്ട് പോകും. ഏഹ്, നിങ്ങൾ എന്റെ നമ്പർ കണ്ടു ചെയ്താൽ എന്റെ വണ്ടി നമ്പർ കണ്ടു ചെയ്ത് എടുത്തു.
1: നമ്മളിപ്പോ ഒരു സപ്പോസ് ഒരു ഒരു ഇത് നടന്നു, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വണ്ടിക്കാരനെ കുറ്റം പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ
0: അല്ല, അങ്ങനൊന്നുമില്ല.
1: ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അങ്ങനല്ല. കാര്യം വണ്ടിക്കാരൻ വന്ന് സ്പീഡിൽ ഇടിച്ച് അതിപ്പോ ടീനേജ് പിള്ളേരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കാര്യം, അവരത്ര സ്പീഡിൽ
0: പോയി
1: അങ്ങനെ അവരുടെ തലയിലായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റം. ആ നടന്നു പോയതിനായിരിക്കത്തില്ല ഫസ്റ്റ് പറയുന്ന, അതാരായാലും. അപ്പൊ എന്തായാലും നമുക്ക് പറയാനുള്ളത് എന്താണ്, റോഡിലൂടെ നടന്നു പോകുന്നവർ വളരെ നിസ്സാര ലാഘവത്തോട് പോകുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. കാര്യം
0: അതിന് ഒരു വേറെ ഇതുണ്ട് കേട്ടോ, സംഭവം അറിയാം. ഇപ്പൊ ഞാനിപ്പം റോഡിൽ കൂടെ നടന്നു പോവാ, അപ്പൊ ഞാനാണ് രാജാവ്, ഞാന് റോഡ് ക്രോസ് ചെയ്തിട്ട് ബാക്കി വണ്ടിയൊക്കെ പോയാൽ മതി. എന്നാ ഈ ഞാൻ ബൈക്കിനകത്ത് പോവുകയാണെങ്കിൽ നമ്മളന്നേരം ബൈക്ക് ഇതുപോലെ ക്രോസ് ചെയ്യുന്നവരെ അടുത്ത് അന്നേരം ഞാനാണ് രാജാവ്.
1: അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പറയാനുള്ളത് ഇൻഡിക്കേറ്ററിന്റെ കാര്യമാണ്.
0: ഇൻഡിക്കേറ്റർ ഒരു പ്രശ്നമാ പലർക്ക്. അതെ
1: അതെ,
0: എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇൻഡിക്കേറ്റർ, പക്ഷെ സൗണ്ട് ഇല്ലാതെ ആവുന്നതുകൊണ്ട് സൗണ്ട് ഇല്ല ഇപ്പോഴത്തെ ഇൻഡിക്കേറ്ററിന്. പണ്ടിങ്ങനെ അങ്ങനെ സൗണ്ട് ഉണ്ട്, നമുക്ക് അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യാൻ നമുക്ക് ഓർമ്മ വരും ഈ സൗണ്ട് ഉണ്ടായിട്ട്. ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു പോകും, അത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ ചിലപ്പം ഓഫ് ചെയ്യാൻ മറന്നു പോകും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: ചേട്ടൻ ഇത്രയും ഗ്ലാമർ ഒക്കെ വെച്ചോണ്ട് നല്ലൊരു വണ്ടിയും കണ്ട് ഇൻഡിക്കേറ്റർ അപ്പുറത്തോട്ട് പോകുന്ന നനച്ചേക്കല്
0: വലത്ത് സൈഡിലൂടെ ഇൻഡിക്കേറ്റർ, ഞാൻ ഇങ്ങനെ പാട്ടുപടി എന്താ എല്ലാരും
1: നോക്കുന്നത്.
0: അല്ലല്ല, അങ്ങനെ കാണാവില്ല, കാരണം ഞാൻ ഫുള്ള് ഹെൽമെറ്റ് വിട്ട് മാസ്ക് ഇട്ടുകൊണ്ട് ഞാൻ പോകുന്നത്, അന്നേരം എന്റെ മുഖം കാണൂല. ഈ ഇൻഡിക്കേറ്റർ കാര്യം പറയുമ്പോഴേ, ഇൻഡിക്കേറ്റർ ഇപ്പൊ ഒരിടത്ത് വണ്ടി നമ്മൾ നിർത്തിയിട്ടിരിക്കുക, ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു, എവിടെയും നിർത്തിയിട്ടിരിക്കും സൈഡിൽ, വണ്ടി റോഡിന്റെ സൈഡിലാണ്. നമ്മൾ എടുക്കാൻ നേരം റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ ആരും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറകിലോട്ടൊന്ന് നോക്കുക. ഇത് അതൊന്നും എടുക്കുന്നില്ല, നമ്മളിങ്ങനെ വാട്ടൊക്കെ പാടി ഇങ്ങനെ വരുമ്പോൾ ആയിരിക്കും ഒരു വണ്ടി അങ്ങോട്ട് എടുക്കുന്നത്. നമ്മൾ പേടിച്ചു പെട്ടെന്ന്. ഇപ്പം ഈ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ഇടത്തില്ല, പ്രത്യേകിച്ച് ബൈക്കുകാർക്ക് വണ്ടിന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതൊക്കെ ഇച്ചിരി പ്രശ്നമാണ്.
1: അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ പല പല വീഡിയോസിൽ, ഇന്നാളെ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അത് ചെറുക്കെ വന്നിട്ട് വളരെ സ്ലോ ആയിട്ട് വന്നൊരു പുള്ളിയാണ്. പക്ഷെ മഴയത്ത് ഇതുപോലെ നമുക്കും കണ്ട്, നമ്മൾ ഈ മഴയത്ത് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഒരു,
0: എനിക്ക് അന്നേരം തിലകനെ ഓർമ്മ, തിലകന്റെ ഒരു ഒരു ഫോട്ടോ ഉണ്ടല്ലോ ട്രോളിന്ന്, കണ്ണിലെല്ലാം വെട്ടം അടിച്ച് കയറുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഒരു അങ്ങനെ സ്റ്റിക്കർ ഉണ്ട്. ഞാൻ ഇനി ഇട്ട് തരാം കേട്ടോ.
1: നമുക്ക് ഒരു കിളി പോയ അവസ്ഥയിലായിരിക്കും നമ്മൾ വരും. കാര്യം എന്തോ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചിന്തിക്കും, എന്തോ കണ്ണിനകത്ത് എന്തൊക്കെ ഇങ്ങനെ വീണ് വീണ്
0: കല്ലെടുത്തെറിയുവാണോ എന്നുള്ളൊരു തോന്നല്. പ്രത്യേകിച്ച് ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ പ്രശ്നമാണ്. കാരണം അവിടെ ഇതൊന്നും ഇല്ല, മരം ഒന്നും ഇല്ലല്ലോ. ഇത് കറക്റ്റ് നമ്മുടെ നെഞ്ചത്തോട്ടായിരിക്കും വന്ന് വീഴുന്നത്.
1: അപ്പൊ ആ ഒരു സമയത്തായിരിക്കും നമ്മളിപ്പോ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഓടിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോയില് കണ്ടത്, ആ ചെറുക്കും പതുക്കെ ഓടിച്ചുകൊണ്ട് ഒരു മറ്റേ പുള്ളിക്കാരി എടുത്ത് ചാടി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണം അല്ലയോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ അലക്ഷ്യമായിട്ടും കൂടുക. അങ്ങനെ ഒരുപാട് വീഡിയോസ് ആയാലും നമ്മളെ നേരിട്ട് ദിനംപ്രതി കാണുന്ന ചിലവരൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട്
0: നമ്മുടെ എഡിറ്റർക്ക് ഒരു അനുഭവം ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ ഇതേപോലെ ഇങ്ങനെയാന്ന് പറഞ്ഞു, ഇതേപോലെ അമ്മയും കുഞ്ഞും കൂടെ നടന്നത്, അത് വരെ കുഞ്ഞിനെ പിടിച്ചോണ്ടിരുന്ന അവര് ഫോണിൽ കളിച്ചോണ്ടിരുന്നു വെച്ചെടുത്ത്
1: ചാടി. അത് അതിന്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വണ്ടിയെ പോകുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞില്ലേ, ഒരു കുട്ടിയെ കൊണ്ട് ഒരു അമ്മ വണ്ടിയിൽ പോവുകയാണ്. അപ്പൊ അതിനെ ഫ്രണ്ടിൽ നിർത്തിയേക്കാണ് ഓപ്പോസിറ്റ് ഒരു പെട്ടി വണ്ടി, മീൻ്റെ പോലെ ഒരു വണ്ടി, ഇങ്ങനെ മീൻ്റെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പെട്ടിയോട്ടോ അങ്ങനെ ഫ്രണ്ടിൽ പാസ് ചെയ്ത് പോകുന്നു. ഇവർ കീപ് ഡിസ്റ്റൻസ് ഇടാതെ പോവാം. അത്യാവശ്യം വലിയ ഏത് വണ്ടി വന്നാലും ഡിസ്റ്റൻസ് ഇട്ട് പോകേണ്ടത് ഒരു മര്യാദയാണ്. കാര്യം അവരെ മര്യാദ അല്ല, നമുക്ക് നമ്മുടെ സേഫ്റ്റി. അവരെ നോക്കാതെ അവിടെ പോയി കീഴ് തൊട്ട് കീഴ് പോയിട്ട് ഫ്രണ്ട് ബ്രേക്ക് ആണെന്ന് തോന്നി പിടിച്ച കൊച്ചിനെ താടി പോയി അവിടെ ഇടിച്ച്. കാര്യം അത്രയും സ്പീഡിൽ കുട്ടികളെ
0: ശരിക്കും ആ ഒരു സ്പേസ് നമുക്ക് ലഗേജസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഞാൻ തോന്നുന്നു. അവിടെ പിള്ളേരെ നിർത്തേണ്ട ആവശ്യമുള്ള,
1: നമ്മള് പലപ്പോഴും കുട്ടികളെ അവിടെ നിർത്തിയാ പോകുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു ഇതെന്താ ഒരു ഇതിനായിരിക്കും, നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിരിക്കും. പക്ഷെ എങ്കിലും കുട്ടിയുടെ ഇവിടെ പോയി ഇടിച്ചു, കരുത് പതുക്കെ പോയി കഴിഞ്ഞാൽ ഇടിക്കത്തില്ലായിരുന്നു. കാര്യം അത്രയും സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ കുട്ടി പോയിട്ട് ഇടിച്ചത് താടി. കാര്യം അതിന് എന്ത് പ്രശ്നമുണ്ടാ കൊച്ചെ കരയെന്ന് കണ്ട് ഞാനിങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കാര്യം അങ്ങനെയും ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടാ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന ചിലവരൊക്കെ എന്ന് വെച്ചാൽ മത്സര ഓട്ടവാ. കാര്യം അതിന് ഏറ്റവും വലിയ പറയുന്നത് എന്താ, ഒരു പുരുഷാധിപത്യമാണോ എന്നറിയത്തില്ല. ഒരു പുരുഷന് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ. എല്ലാവരും അല്ല കേട്ടോ, ചില ചില പുരുഷന്മാരുണ്ട് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതത്ര അവരുടെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കത്തില്ല. ചില ആളുകളൊക്കെ എല്ലാ
0: പുരുഷന്മാരും.
1: പിന്നെ അതുപോലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വണ്ടി എടുത്ത സമയത്ത് നമുക്ക് അത്ര നന്നായിട്ട് ഓടിക്കാന്നും അറിയില്ല. കാര്യം ആദ്യമായിട്ട് ഞാൻ ഈ വണ്ടി എടുത്തിട്ടാണ്, ഈ വണ്ടിയിലാണ് ഓടിച്ച് പഠിക്കുന്നത്.
0: ഐശ്വര്യ വണ്ടി ഓടിക്കുമ്പോ എനിക്ക് ഒരു പാടുണ്ട്. അത് അങ്ങനല്ല, ഇങ്ങനെ എവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കുമ്പോ ഒരു
1: ഇലക്ട്രിക്ക് വേണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയ സമയത്ത് അത്യാവശ്യം എന്തോ നമ്മളെന്തോ കുറച്ച് ഇതായിപ്പോ ആദ്യമേ പഠിച്ച സമയത്താകും എനിക്കറിയില്ല. അപ്പൊ എന്റെ ബ്രേക്ക് കുറച്ച് പിടിച്ചാൽ അന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ ഇത് കൂടിപ്പോകും. അങ്ങനെ ഒരു സമയത്ത് പാസ് ചെയ്ത് രണ്ടു മൂന്ന് ടീനേജേഴ്സ് ആമ്പിളാര് പോയിട്ട് കളിയാക്കിക്കൊണ്ട് പോന്നു. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചു, കാര്യം എന്നെ കളിയാക്കിക്കൊണ്ട് എനിക്ക് വിഷമമല്ലുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവനൊക്കെ അപ്പൊ അവര് പറഞ്ഞോണ്ട് വന്ന് ഇങ്ങനെ കണ്ടോടാ കണ്ടോടാ ഇപ്പൊ വീഴും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി പോയി. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പൊ ഞാൻ അവിടെ വണ്ടി നിർത്തി. ഞാനപ്പോ ചിന്തിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അതേപോലെ ചില അമ്മാവന്മാരട്ടോ, കാര്യം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, കാര്യം വേഴ്സ് ഞാനൊരു കടയിൽ പോയ സമയത്ത് നമുക്കിങ്ങനെ റിവേഴ്സ് ഉണ്ട് എൻ്റെ വണ്ടിയിൽ, ഇലക്ട്രിക് വണ്ടിയിലെ റിവേഴ്സ് ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി ആ മാമൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത്, കാര്യം അപ്പം ഞാൻ ചിന്തിച്ചു, കാര്യം ആ എല്ലാവരും ടീനേജേഴ്സും, ഞാൻ എല്ലാ ടീനേജേഴ്സിനും അല്ല പറഞ്ഞത്, ആ ചിലവർ ആ ചില ആളുകളുണ്ടല്ലോ ഇപ്പം എല്ലാത്തിനകത്ത്, അപ്പോൾ അവരൊന്ന് നല്ലോണം കളിയാക്കൊണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ വീണ് കിടന്നാലും അവന്മാരി ചിരിക്കല്ലാണ്ട് നമ്മളെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാത്ത ചെയ്യത്തില്ല.
0: കാര്യം
1: വണ്ടി വെട്ടിയിട്ടാണെന്ന് പോയത്. കാര്യം ആ ബ്രേക്ക് ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ ആക്സിലേറ്റർ
0: എടുത്ത്
1: ഞാൻ ഭയങ്കര പാനിക്കായി ആദ്യമായിട്ട് എടുക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ നമ്മള് അപ്പൊ ഞാൻ ബ്രേക്ക് പിടിച്ചിങ്ങനെ നിർത്തിയപ്പോ എന്നെ നോക്കി ഇങ്ങനെ പക്ഷെ അവന്മാര് മൂന്ന് പേരാണ് പോകുന്നതും ഒരുമിച്ചിരുന്ന് പോയിപ്പോ ഇങ്ങനെ കളിയാക്കൊണ്ട് പോയപ്പോ ഞാനപ്പോ ചിന്തിച്ച് ശരിക്കും പറഞ്ഞാല് പുതിയ തലമുറയാണേ എന്നാലോചിച്ച് നോക്കി, കാര്യം നമ്മളെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മളൊക്കെ എല്ലാവരും ഇന്ന് ഹെൽപ്പ് ചെയ്യും. മെന്റാലിറ്റി അല്ല നമ്മുടെ, അത് ചിലപ്പോൾ എന്റെ അത് ഏജ് ആയിരിക്കും അവർക്ക്, അല്ലെങ്കിൽ എന്നെ കാട്ടില് ചിലപ്പം കുറച്ച്
0: രണ്ടുമൂന്ന് ഏജ്
1: കുറവായിരിക്കും, അറിയില്ല. കാര്യം എല്ലാവരും നമ്മളെല്ലാം കാഴ്ചയിൽ ഒരു ഇതിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുടെ കാര്യം വ്യത്യാസമുണ്ട്. കാര്യം ഈ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കുട്ടികളായി ഇരുന്നാലും ശരി, ചില ബോയ്സിനൊക്കെ കേട്ടോ, ചില ആളുകൾക്ക് നമ്മൾ അവരുടെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കത്തില്ല. നമ്മൾ ഗേൾസ് വണ്ടിയിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ പോലും അവരെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് സഹിക്കാണ്ട് വന്നിട്ട് ചിലവരുണ്ട് കേട്ടോ, അടുത്തുകൂടെ പോയിട്ട് ഒരൊറ്റ സ്പീഡിൽ പോകും, നമ്മൾ ഭയങ്കര പാനിക്കായി പോയി. കാര്യം നമ്മൾ പാസ് ചെയ്ത് വന്നിട്ട് തിരിഞ്ഞൊക്കെ നോക്കും ചില, അപ്പം ഞാൻ ചിന്തിക്കാം എങ്കിൽ നിങ്ങൾ അങ്ങനെ സെറ്റായി, കാര്യം നമ്മൾ ഓവർടേക്ക് ചെയ്യാനോ മത്സരോട്ടത്തിൽ ഞാൻ ഒരിക്കലും പോകില്ല, ഇങ്ങനെ പേടിയാണല്ലോ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്താണ് ഇടയ്ക്ക് ചില ചില കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഇങ്ങനെ ചിന്ത വരും. കാര്യം ചില എന്താണ് അത് വേറൊരു അർത്ഥാർത്ഥത്തിലേക്ക് പോകും, പക്ഷെ അത് വേണ്ട. ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് അതാകും മേ ബി അല്ലേ. നമ്മൾ പറഞ്ഞു വന്നേ അതല്ല, റോഡിന്റെ
0: റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്.
1: റോഡില് വണ്ടി ഇറക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചേട്ടൻ, അതിനെ കുറിച്ച്
0: ആധികാരികമായിട്ട്
1: വണ്ടി എടുത്തോണ്ട് വരുന്നവരുടെ അടുത്ത് പറയാനുള്ള ഒരു ഉപ്പി എന്താ ഒരു
0: വീലിന്റെ അടിയിൽ നാരങ്ങ വെക്കണം മസ്റ്റ് നാരങ്ങ ചുമ്മാറിഞ്ഞു അല്ല. അതെന്ന് പറയാല് എന്ത് ഫ്രണ്ടിലോട്ട് ഇറക്കുമ്പോ എന്താണ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അതായത് നമ്മള് എക്സാമിന് പോകത്തില്ലേ നമ്മുടെ ലൈസൻസിന് വേണ്ടി, ആ കാര്യങ്ങളൊക്കെ നോക്കുക, അത് നോക്കുക, മിറർ വെക്കുക,
1: വണ്ടി ഓടിക്കുക.
0: ആ അത് അതേപോലെ 18 വയസ്സ് കഴിയാതെ വണ്ടി എടുക്കരുത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും കൊടുക്കുകയും ചെയ്യരുത്. ആ കാരണം അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സീനാണ്. ഹലോ
2: ഹലോ മോനെ നമസ്കാരം.
1: ഹലോ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ, സുഖമായിട്ടിരിക്കുന്ന?
1: സുഖമായിട്ടിരിക്കുന്നല്ല അമ്മ. രാവിലെ എന്തൊക്കെയാണ് അമ്മയുടെ വിശേഷം?
2: വിശേഷം മഴ ഇല്ലേ മോളെ?
1: അതെ മഴ ഉണ്ട്.
2: ഇങ്ങനൊക്കെ കുത്തിയിരുന്ന് ഇപ്പൊ ഇല്ല.
0: ഇന്ന് പെയ്തില്ലല്ലോ, ഇന്ന് മഴ പെയ്തോ?
2: ചെറിയ ചാറി ചാറി ചാറി അങ്ങ് നിന്ന്.
0: ഇന്ന് ചാറിയോ മഴ?
2: ആ പൊടിച്ചു പൊടിച്ചു പൊടിച്ചു നിന്നില്ലേ, പിന്നെ മാമ്പു വഴിയുന്ന പോലെ.
0: അമ്മയ്ക്ക് വണ്ടി ഓടിക്കറിയോ? വണ്ടി ഓടിക്കറിയോ? വണ്ടി വണ്ടി
2: എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, വണ്ടി ഓടുന്നത് കാണാനേ അറിയത്തില്ല. എന്റെ വീട്ടിലെ പിള്ളേരൊക്കെ ഓടിക്കും, എന്റെ കൊച്ചുമോള് കാറും ഓടിക്കും, ഏറ്റവും ഇളയ മോഡൽ.
1: നമ്മളിന്ന് പറയുന്നത് നമ്മള് റോഡിലിറങ്ങുമ്പോ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമല്ലോ.
2: അനുഭവങ്ങൾ ഉണ്ടായി മോളെ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. നമ്മള് പേടിച്ചു മറിക്കണം. എനിക്ക് വണ്ടി ഇല്ലെങ്കിലും ഉള്ള കാര്യം ഞാൻ പറയുക, നമ്മളെ ഹൈവേടെ അടുത്താ താമസം. ഹൈവേടെ അടുത്തല്ലെങ്കിൽ പോലും ദൂരെ ആയാലും നമ്മളെ റോഡിലോട്ട് ഇറങ്ങിയ വണ്ടി വരുന്ന കണ്ട് നമ്മള് ഭയന്ന് ഓടി മാറിക്കോണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ അവര് വണ്ടിയെ കാണിക്കുന്നെന്ന് പോലും അറിയത്തില്ല മോളെ. എല്ലാരും ഉണ്ട്, ചില വലിയ ആൾക്കാരും ഉണ്ട്, ഇപ്പോഴത്തെ പിള്ളേര് തന്നെ വലിയ ആൾക്കാരും ഉണ്ട്, പിള്ളേരെ കാണിച്ചു കൊടുക്കും അവര്. പിന്നെ സ്റ്റാൻഡ് നേരിട്ട് ഓരോരുത്തർ പോക്ക്, പിന്നെ വണ്ടി മുൻവശം താക്കും കുറെ വശം പോക്കും, കുറെ വശം താക്കും മുൻവശം പോക്കും, ഇങ്ങനെ എന്തെല്ലാം വേലകളാ മോളെ കാണിക്കുന്നത്. പിന്നെ ബലൂൺ നമ്മുടെ അടുത്ത് വരുമ്പോ കാണാം പടപടാന്ന് പൊട്ടുന്നെ, നമ്മള് കാര്യ ആ വണ്ടിയുടെ എന്തോ പൊട്ടിയതായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. പിന്നെ എല്ലാവർക്കും അങ്ങ് മുമ്പേ മുമ്പേ മുമ്പേ കയറി പോണം. ഒരാള് ഒരാള് വയ്യാതെ ഇങ്ങനെ നടന്നു വന്നാ പോലും കൈ കാണിച്ചിറങ്ങിയാലും ഇറങ്ങിക്കോണം, ഞങ്ങൾക്ക് വണ്ടിക്ക് പേപ്പറുണ്ട്, എഴുതി വന്നാ അന്നേരത്തെ കാര്യമുള്ളൂ, ഇൻഷുറുകാരൊക്കെ ആക്കി കൊടുക്കണം. ഇതൊക്കെ ആയിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അങ്ങനെ എത്ര എത്ര എനിക്ക് വണ്ടി അപകടം പറ്റിയതുവാ. ഞങ്ങളൊരു സൈഡ് ഒതുങ്ങി നമ്മുടെ എഎംഇന്റെ അടുത്ത് വെച്ച് അന്മയാന്നല്ല അവിടെ, അങ്ങനെ വന്നിട്ട് പോലും ഒരാപ്പ കൊണ്ടുവന്ന് ഓവർടേക്ക് ചെയ്ത് ഞങ്ങളുടെ വണ്ടിക്ക് തട്ടി ഞങ്ങളെ ഇടിച്ചിട്ടിട്ട് എന്റെ മരുമോനും ഞാനും പോയി. പിന്നെ അവിടെ ഇല്ല ഇതുപോലെ വെച്ചേക്കുന്നല്ലേ മോളെ അമ്പലത്തിന്റെ ഇപ്പറ, അവിടെ നിന്ന് തട്ടി വീണ് എന്റെ കാലൊടിഞ്ഞ് ഞാൻ 8 മാസം ഒരു കിടപ്പ് കിടന്നു. ഈ വണ്ടിക്കാരൻ ആരാന്ന് പോലും അന്നേരം എന്നെ രക്ഷിക്കുന്ന ഒരു ഭാഗം എനിക്ക് ബോധം അങ്ങ് പോയി. ആ ഒരു ഭാഗത്ത് പോലും ഒരു വണ്ടി നിർത്തി അവർക്ക് എന്ത് പറ്റി എന്ന് പോലും നോക്കാത്ത ആൾക്കാരുണ്ട്. പിന്നെ ചിലര് നല്ല വിനയത്തോടെ വന്ന് എനിക്ക് അർത്ഥം പറ്റി എന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയി നോക്കുന്നവരും തീർച്ചയായും ഉണ്ട്, പല ഭാഗക്കാരും ഉണ്ട്. പക്ഷെ ഞങ്ങളെ പോലുള്ളവർ ഇനിയുള്ള കാലം റോഡിൽ ഇറങ്ങാനൊക്കത്തില്ല. മിക്കവാറും പേരും ശ്രദ്ധിക്കാതെയും ഇറങ്ങും, എങ്കിലും നമ്മള് ദൂരെ നിന്നേ കാണുമ്പോ കൈയും കാണിച്ച് ഇറങ്ങുമ്പോ നമുക്ക് എന്തെല്ലാം അനുഭവങ്ങള്. ഈ അടുത്ത സമയത്ത് ഞാൻ അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പം ഒരു കാറ് കാറെങ്ങ കാണുവാ, കന്നേറ്റ് പാലത്തിന്റെ അടുത്താ കാണുന്നത്. നമുക്കില്ല കാലു വയ്യാത്തവരല്ലേ, കാലേ കമ്പിയൊക്കെ ഇട്ട് നടക്കുന്നതാ. വെയ്യെ ഇറങ്ങിയപ്പോഴത്തേക്കോ എന്റെ പൊന്നുമോളെ ഞാൻ ആ റോഡിന്റെ നടുക്ക് വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് വണ്ടി എന്റെ മുന്നേ എത്തി. അപ്പൊ ഒരാള് പറഞ്ഞു അവിടെ നിക്ക അവിടെ നിക്കുന്നു, എന്നിട്ട് ഈ കാറുകാർ വന്ന് നമ്മളെ പള്ളു പറയുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങൾ നമ്മളെ ഇനിയുള്ള കാലം നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് അറിയാൻ വയ്യ. ഒന്നാമത് ഇപ്പോഴാണെങ്കിൽ റോഡ് വെട്ടിയും കുഴിച്ചും നമുക്ക് ഒരു ലക്ഷ്യവും ഇല്ല പോകാൻ, നടപ്പാതെ ഏതാണെന്നറിയാൻ വയ്യ, സ്ഥലം പോലും അറിയാൻ വയ്യ.
1: ഓക്കെ അമ്മ, ഇന്നത്തെ ദിവസം അമ്മ ചായ ഒക്കെ കുടിച്ചോ?
2: ചായ കുടിച്ചു മോളെ. എനിക്ക് വണ്ടിയെ പറ്റി പിന്നെ ഓടിക്കുന്നതിനെ പറ്റി ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല.
1: ഞാൻ നിങ്ങളുടെ ഈ വണ്ടിയുടെ എപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു, എപ്പോഴും മിക്കപ്പോഴും
2: ഉണ്ട് മോളെ. എനിക്ക് ഇതെന്ന് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ കൂട്ട് ഇതേ ഉള്ളു മോളെ, പൈസ ഒന്നും ഇരിക്കുന്ന കാലത്തെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ കൂട്ട്.
1: പാട്ടൊക്കെ കേട്ടെ നമ്മളോട്, അമ്മയാണ് കനേറ്റി വിജയ,
2: നിങ്ങളോടൊപ്പം എപ്പോഴും എപ്പോഴും നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കേട്ടും പറഞ്ഞും തിരിച്ചും ഞങ്ങളുടെ കൂട്ടെന്ന് പറയുന്ന ഓണാട്ടുകാരെ പാസഞ്ചർ. ഈ ഒരു പാസഞ്ചറിന്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് വലിയ ഒരു കൂട്ടാ, ഞങ്ങളെ വലം
0: കഴിയാം ഞങ്ങളില്ലേ ആ കൂട്ടിനകത്ത്.
1: അല്ല
2: ഇത് ഗ്രീറ്റിംഗ്സ് അല്ല, ഓണാട്ടുകാരെ പാസഞ്ചർ ഉണ്ടായിട്ടല്ലേ മോൾ ഞങ്ങളൊക്കെ, ഇത് ഗ്രീറ്റിംഗ്സ് ആണെന്നുള്ള എനിക്കറിയാം.
1: സന്തോഷം കേട്ടോ, ഇന്നത്തെ അമ്മയുടെ ദിവസം നല്ല അടിപൊളി ആവട്ടെ കേട്ടോ.
2: നിങ്ങൾക്കും അതേപോലെ അടിപൊളി ആവട്ടെ. പിന്നെ വണ്ടി പഠിക്കുന്നതിനെ പറ്റി ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, ഞാൻ വണ്ടി പോയിട്ടുള്ള ആളല്ല, ഞാൻ കൂടുതലും നടന്ന് യാത്ര ചെയ്യുന്ന
1: ആളാ. പിന്നെ
2: വയ്യാത്തതും
1: വിളിച്ചല്ലോ കേട്ടോ, വിളിച്ചല്ലോ അമ്മ, എന്തായാലും വളരെ നന്ദി കേട്ടോ അമ്മ. ഓക്കെ, അപ്പൊ നിതിനെ, നിതിനെന്താണ് ചിന്തയിൽ മുഴുകിയിരിക്കുന്നത്?
0: ഞാനൊന്നും ചിന്തയിലല്ല, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നു.
1: ആണല്ലേ, നല്ലൊരു കേൾവിക്കാരനാകണം, ഒരു നല്ല ഒരു നല്ല
0: ആർജേ ആവണം,
1: അങ്ങനെ ആയതാണ്.
0: അതെ, കേട്ട് കേട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മടുത്തു.
1: അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഒരു പാട്ടിന് ശേഷം.
0: അല്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോ പ്രേക്ഷക കാര്യങ്ങളല്ല കേട്ടോ, ഞാൻ പറയുന്നത് വേറെ
1: കഥകളാണ്. ഗൈസ് ഇതെല്ലാം പറയുന്നത് ഈ മനുഷ്യ സ്ത്രീ അല്ല മനുഷ്യ പുരുഷൻ എന്നെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം പറയുന്നത്. സോറി ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന റേഡിയോ 91.2 ഗ്രീറ്റിംഗ്സ് ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ആർ ജെ ഐശ്വര്യയുമാണ് കേട്ടോ.

0: ലേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
9: Full entertainment. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
10: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
11: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും തിരികെയാണ് എന്താണ് സാറിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സിലേക്ക്.
1: അപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ് ഐശ്വര്യയും ആർജ് നിതിനുണ്ണിയുമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡിലൂടെ പോകുമ്പോൾ ഉള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഈ റോഡിലൂടെ പോകുമ്പോൾ ഉള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ നിതിനെ, നമുക്ക് ഈ വഴിയൊക്കെ തെറ്റിപ്പോകുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ?
0: അതായത് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
1: അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് എന്തെങ്കിലും അബദ്ധത്തിൽ വന്നിട്ടുണ്ടോ?
0: ഗൂഗിൾ മാപ്പ് നോക്കി, അതായത് ഞാൻ കാറിനകത്ത് പോയ സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് കാർ കയറാൻ പറ്റാത്തൊരു വഴിയുടെ ഫ്രണ്ടിൽ എത്തി. അതായത് ഇവര് ലൊക്കേഷൻ തരുന്ന ആയാലും ഇപ്പൊ നമ്മളിപ്പം അത് പറയാനുണ്ട്, നമ്മുടെ ഇവിടത്തെ റേഡിയോയുടെ ലൊക്കേഷൻ നമ്മളിവിടെ അതിനകത്ത് ഗൂഗിളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരിസരത്തുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഇതായിരിക്കും വരുന്നത്. ഒരു രണ്ടു മൂന്ന് വട്ടം ഒരു മന്തി ഇവിടെ കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അതായത് സ്വിഗ്ഗിയോ സൊമാറ്റോ
1: ഞാൻ
0: ഇവിടെ സൗണ്ട് ചെയ്ത് അവിടെ മന്തി ആരെങ്കിലും ബുക്ക് ചെയ്തു ഞാൻ മന്തി മന്തി ഞാൻ അപ്പൊ അങ്ങനെ. അതായത് ഈ ലൊക്കേഷൻ നമ്മള് അതിനകത്ത് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പം ഇതുകൊണ്ട് അവർ ലൊക്കേഷൻ വേറെ ആരുടെ ലൊക്കേഷൻ എനിക്ക് അയച്ചത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ബൈക്ക് പോകുന്നൊരു വഴിയായിരുന്നു. പിന്നെ ഞാൻ കാറ വിട്ടിട്ട് നടന്നു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്.
1: അങ്ങനെ പിന്നെ ശരിയാണ്, ചില കാര്യങ്ങൾ ചില വീടിന്റെ ഒക്കെ മുന്നിലൊക്കെ വന്ന് സ്റ്റോപ്പായി നിൽക്കുന്ന അവസ്ഥയും ചിലപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, ചില
0: കായലിലൊക്കെ ഫ്രണ്ടി
1: വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ചിലപ്പോ ചിലതൊക്കെ അത് ഫേക്കായിരുന്നോന്നറിയില്ല. ഒരാളുടെ ഒരു സമയത്ത് എപ്പോഴും ഉണ്ടാകുമല്ലോ
0: റീലൊക്കെ ചെയ്തിടുന്നുണ്ട് ആൾക്കാർ. അതേപോലെ തന്നെ ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞു പോയാലും ഇങ്ങനെ വരാറുണ്ട്. അതായത് അവര് പറയും നേരെ പോയിട്ട് വടക്കോട്ട് എടുക്കണം, വലത്തോട്ട്, അതായിട്ട് തെക്കോട്ട് പോയിട്ട് വീണ്ടും നേരെ പോകണം. നേരെ പോയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ പടിഞ്ഞാറോട്ടൊരു വഴിയുണ്ട്, അങ്ങ് പോകരുത്, തെക്കോട്ട് പോകണം വീണ്ടും. അന്നേരം എല്ലാം ശരിയായിട്ടുണ്ട്. ഓക്കെ ശരി, താങ്ക്സ് എന്നാന്ന് പറഞ്ഞാൽ അവിടെ പോകും.
1: ഫസ്റ്റ് ടൈം എനിക്കറിയില്ല, ഞാനിവിടെ ജോലിക്ക് വരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പരിചയമായി വരുന്നേ ഉള്ളു ഈ സ്ഥലം എനിക്ക്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പുത്തൻതെരുവ് ഇറങ്ങാൻ വേണ്ടി വന്നതാ കേട്ടോ. അപ്പൊ ഞാൻ ഫാസ്റ്റിലാണ്, ഏതൊരു ഞാൻ ചോദിച്ചു ഇത് പുത്തൻതെരുവ് നിർത്തുന്നു. അപ്പൊ ഒരമ്മ എന്നോട് പറഞ്ഞു മക്കള് കയറിക്കോ സ്ഥിരം, നമ്മൾ ആ പുത്തൻതെരുവ് നിർത്താത്ത വണ്ടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ പറഞ്ഞു നിർത്തുകയമ്മേ ഫാസ്റ്റ് ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ആര് പറഞ്ഞു അവിടെ നിർത്തും, ഫാസ്റ്റ് ഒരു കെഎസ് ആർ ടി സിയാ ഫാസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ കയ്യിൽ തെറ്റായിരുന്നു, ഫാസ്റ്റ് അവിടെ നിർത്തത്തില്ലെന്ന് ഞാൻ ആദ്യമേ വിചാരിക്കണമായിരുന്നു. പക്ഷെ ഈ അമ്മ എന്നോട് പറഞ്ഞു
0: അമ്മ ഇല്ലാതെ കോൺഫിഡൻസ് എല്ലാം തന്നല്ലേ.
1: അവര് എന്നോട് പറഞ്ഞു ആര് പറഞ്ഞു മക്കളെ ഇവിടെ
0: നിർത്താന്ന്,
1: ലേറ്റ് ആയപ്പോ എന്നോട് പറഞ്ഞു അവിടെ നിർത്തും മക്കള് ധൈര്യമായിട്ട് കയറിക്കളാം. ഞാൻ അവിടെ കയറി കുറെ, അപ്പൊ ടിക്കറ്റ് എടുക്കാൻ ലേറ്റായി. ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ, ഞാൻ എന്നോട് രണ്ടു ഹലോ
2: ഞാന് സത്യം മാത്രം പറയുന്ന ആളാ, ഞാൻ സത്യം മാത്രമേ കോടതിയെ
1: ബോധിപ്പിക്കാറുള്ളൂ.
2: സത്യം മാത്രമേ ഞാൻ കോടതിയെ ബോധിപ്പിക്കാറുള്ളൂ.
0: ഇന്ത്യൻ ഭരണഘടനയെ
2: മുന്നിൽ ചെല്ലുമ്പോ നമ്മള് ആ വേദപുസ്തകമായിട്ട് സത്യം ചെയ്യുന്ന എങ്ങനെയല്ലേ,
0: അതെ
2: സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കുന്നുള്ളൂ.
0: ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തി ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ.
1: ഇന്ന് പല സത്യങ്ങളും മൊഴിയാനുണ്ടോ? കാര്യം നമ്മൾ ഇന്ന് പറയുന്നത് റോഡിലെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. എവിടെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സത്യങ്ങളൊക്കെ പറയാനുണ്ടോ?
2: റോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെ മുമ്പിലും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ ഒരു മേലുദ്യോഗസ്ഥനായാലും ശരി, നമ്മുടെ നീതി നടപ്പാക്കുന്നതിന് നമുക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരെ കാണുമ്പോൾ മുട്ടുപറിക്കുമെന്ന് പറയും, പേടിച്ച് ഓടി വെള്ളത്തിൽ വീണ് മരിക്കാറുണ്ട്. ചൂത് കളിച്ചോണ്ടിരിക്കുന്ന പോലീസുകാർ വരുമ്പോ പേടിച്ച് എത്രയേ പേര് കായലിൽ വീണ് മരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനൊരു വ്യക്തിയല്ല ഞാൻ. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി എന്തിനേയും നേരിടാൻ തയ്യാറായിട്ട് വളർന്നുന്ന പൊസിഷനും ധൈര്യം അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിലും നമ്മുടെ സത്യം പറയുന്നതിന് നമുക്ക് ആരെയും ഭയക്കേണ്ട
0: കാര്യമില്ല.
2: നീതി നമുക്ക് തന്നെ ആവശ്യം,
0: നമ്മുടെ
2: അവകാശമാണ്.
0: നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട
2: ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ സത്യസന്ധമാണോ, നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടോ? തീർച്ചയായിട്ടും സത്യം എന്നും ചെക്ക് ബുക്കിനേക്കാൾ എത്ര വർഷം കഴിഞ്ഞാലും കള്ളത്തിന്റെ മേൽ ചെക്ക് ബുക്കിനേക്കാൾ ഉപകരിക്കുന്ന വാക്കാണ് സത്യം.
1: അപ്പൊ നമുക്കിവിടെ അറിയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോഡിലൂടെ പോയപ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? അതിപ്പോ ഇവിടെ സത്യം ബോധിപ്പിക്കണം.
2: സത്യം ബോധിപ്പിക്കണം. എനിക്ക് റോഡിൽ കൂടെ പോയപ്പോ പല അബദ്ധങ്ങളും പറ്റാറുണ്ട്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. വണ്ടി വന്ന് എന്നെ തട്ടേണ്ട ഒരു പൊസിഷൻ അധികം അത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് അത് എന്റെ കയ്യിലെ കുഴപ്പം, ഞാൻ ആ യാത്രക്കാരനെയും കുറ്റം പറയുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് കൊറേ ടെൻഷനായി, ഞാനിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ തട്ടെന്ന് ആ നമ്മുടെ ആ ഒരു മൈൻഡ് അങ്ങനെ ആയിപ്പോയി. അപ്പൊ നമ്മള് അത് ആരുടെയും കുഴപ്പമല്ല, സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെൽത്തിന് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോ അത് ഡീൽ ചെയ്ത് വരുമ്പോ കുറെ ടൈം എടുക്കും. അങ്ങനെ വരുമ്പോ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ പെട്ടെന്നായിരിക്കും നമുക്കൊന്ന് പുറത്തോട്ട് പോകേണ്ടി വരുന്നത്. ഒരിപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഒരു ടെൻഷൻ ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ മാനസികമായി
3: സംഭവിച്ചത്
2: പണ്ടി. അപ്പൊ നമ്മൾ അത് വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് റോഡിലോട്ട് ഇറങ്ങും, നമുക്കൊരു അത്യാവശ്യം പുറത്ത് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ആ മൈൻഡിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ആ റോഡിൽ കൂടെ ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി വന്ന് നമ്മൾ അതൊന്നും കാണും, നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്തയായിരിക്കാം.
3: പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യരുത്, നമ്മളോടൊപ്പം തന്നെ നമ്മളുടെ റോഡില്.
2: പക്ഷെ അങ്ങനെ എന്റെ ഭാഗത്തു നിന്നൊരു പൊസിഷൻ, ഞാൻ പറഞ്ഞില്ല സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കാറുള്ളൂ, അത് പറയില്ല. അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ, അയാൾ മാന്യമായിട്ട് പറഞ്ഞു, ഞാൻ എന്താ ശ്രദ്ധിച്ചു വരാൻ, ഞാൻ മോളെ ഇന്ന് ശ്രദ്ധിച്ചു വന്നൂടായിരുന്നു, കക്ഷി എനിക്ക് എന്നെ അറിയാവുന്ന ഒരു കക്ഷിയാ, ആ എനിക്കിപ്പം മനസ്സിലായ അവസ്ഥ എനിക്കറിയാം, കുഴപ്പമില്ല പൊയ്ക്കോടാന്നും പറഞ്ഞ് അദ്ദേഹം ഒന്ന് കിട്ടിയാൽ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, വല്ല കാലിന് വല്ല പറ്റില്ല ചേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കും കേസിലൊന്നും പോത്തി. അങ്ങനെ ചേട്ടൻ പറയും, മോളെ അത് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ എന്റെ ഭാഗത്തൊക്കെ തെറ്റി, അദ്ദേഹത്തിന് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ചേട്ടൻ സന്തോഷമായിട്ട് പോയി. പക്ഷെ ആ കക്ഷി നിന്നെ എന്നെ എവിടെ വെച്ച് കണ്ടാലും ഓടി വരും എന്റെ അടുത്ത്, നിങ്ങളെ വിശേഷം സുഖമാണോ, നമ്മൾ തീർച്ചയായിട്ടും. അങ്ങനെ പല പല പ്രശ്നങ്ങളും ഞാൻ സമൂഹത്തിൽ പല യാത്രയിലും പരിഹരിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. പല പല പ്രശ്നങ്ങളും പല പല വലിയ പ്രശ്നങ്ങളും ഞാൻ കേറി ഇടപെട്ടിട്ട്.
3: അഡ്വൈസ് ആണെന്ന് വിചാരിക്കരുത്, പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്കൊപ്പം മറ്റൊരു ജീവനുകളും ഉണ്ട്. അപ്പൊ നമുക്കിനിയും നല്ല ശ്രദ്ധിച്ച് മാത്രം ഓടിക്കാട്ടോ, ടെൻഷനൊക്കെ അപ്പോഴത്തേക്ക് മാറ്റി വെക്കാട്ടോ.
2: വണ്ടി ഓടിച്ചല്ല കുട്ടി പറ്റിയത്,
3: ആണോ?
2: വണ്ടി ഓടിച്ച് ഞാൻ വണ്ടി ഓടിക്കില്ല.
3: ഓ അങ്ങനെ, അയ്യോ ഞാൻ വിചാരിച്ചത് എന്നാന്നറിയോ, ഓ വണ്ടി ഓടിച്ചപ്പോ പറ്റിയെന്നാ ഞാൻ വിചാരിച്ചത്.
2: അല്ല അല്ല, വണ്ടി വന്ന് ഞാൻ അടുത്ത് വന്നപ്പം കക്ഷി എന്നെ തട്ടി, തട്ടിയില്ല എന്നുള്ളൊരു പൊസിഷനിൽ പെട്ടെന്ന് വട്ടി വണ്ടി വളച്ചു അദ്ദേഹം, അല്ലെങ്കിൽ അത് വന്ന് എന്നെ ഇടിച്ച് കാര്യട്ടേനെ.
3: അങ്ങനെ
2: പക്ഷെ അവിടെയും പടസംബരാൻ എന്നെ സഹായിച്ചു, അദ്ദേഹത്തെയും സഹായിച്ചു. അല്ല നമ്മൾ അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിനും അതിന്റെ പ്രശ്നം കേസ് പ്രശ്നങ്ങള് അദ്ദേഹത്തിന്റെ ലൈഫും അതിന് ജോലിക്ക് പോകാൻ. ഇപ്പൊ നമ്മുടെ കേസ് വരുമ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വലിയ കേസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറി മാറി, എന്നുവെച്ചാൽ നമുക്ക് അതിന്റെ പിറകെ നടക്കാനേ ടൈം കാണത്തുള്ളൂ. ഇതൊക്കെ ക്ലിയർ ആയി വരണമെങ്കിൽ ദിവസം വർഷങ്ങളെടുക്കും. ഇതിന്റെ പിറകെ നമ്മൾ ക്യാഷ് ചെലവാക്കണം, ഇതിന്റെ കോടതിയെ കാണും, വക്കീലിനെ കാണും, അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്റെ പറയാ. അപ്പൊ നമ്മൾ കഴിയുന്ന ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഒരു അപകടത്തിൽ നിന്ന് ഇടിക്കാൻ വരുന്ന ആളും രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും, അതൊരു പൊസിഷനല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ സമയം ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാ കേറിയിരുന്നു, ശനിയാഴ്ച സാറ്റർഡേ അല്ലേ, അപ്പൊ ഞാൻ കൊറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഒന്ന് റേഡിയോ ഒന്ന് ഓണാക്കി, ഞാൻ ഇന്ന് രാവിലെ ഞാൻ റേഡിയോ
3: ജോലിയൊക്കെ കഴിഞ്ഞോ, അപ്പൊ
2: ജോലി കൊറേയൊക്കെ കഴിഞ്ഞ ഒരു ചെടി വിൽക്കുന്ന സെഷൻ, കൊറേ ചെടികൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെടിയാ മൊത്തം. അപ്പൊ സൈഡില് കൊറേ എനിക്ക് ചെടിയും ഈ പ്രകൃതിയും ഭൂമിയും പക്ഷികളെ പറഞ്ഞു,
0: ഞങ്ങളുടെ റേഡിയോയിലേക്ക് കുറച്ച് ചെടി തരുമോ,
2: എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്,
0: ഞങ്ങളുടെ റേഡിയോയിലേക്ക് കുറച്ച് ചെടി തരുമോ,
2: തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരാം, നല്ല വാക്കുകൾ പറഞ്ഞു തരാം, സന്തോഷത്തോടെ സമാധാനത്തോടെ. എത്ര
0: വാക്കുകളാണ്, നീ കുറച്ച് അങ്ങോട്ടും തരാനുണ്ട്.
3: നമ്മൾക്ക് ഇവിടെ വാക്കുകൾക്ക് യാതൊരു പഞ്ഞോ ഇല്ലെന്ന് എപ്പോഴും നിതിൻ പറയാറുണ്ട്. എന്റെ അടുത്ത് സംസാരിച്ചാൽ ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ കറങ്ങി പോകാറുണ്ടെന്ന്.
2: ഞാൻ പറയുന്ന വാക്കുകൾ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ വീട്ടിലൊരാള് വന്നാൽ, എന്നെ അറിയാത്ത ഒരു വ്യക്തി വന്നാൽ തന്നെ ഞാൻ അവർക്ക് ബിഷപ്പിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തി, ഞാൻ ചോദിക്കും നമുക്ക് വെള്ളം വേണോ, അതിന് എത്ര അകലെന്ന് വന്നാലും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് വെള്ളം വേണോ ഭക്ഷണം വേണോ. ഉച്ച സമയത്താണെങ്കിൽ ഞാൻ ചോദിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം. ഇപ്പൊ അവര് പറയും വേണ്ട, ഈ ചോദിച്ചൊരു വാക്കാണ്, അത് തന്നെ നനച്ച് വെള്ളം തരാൻ പറഞ്ഞു കലക്കി കൊടുക്കും. അത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ആര് വന്നാലും നമ്മൾ നല്ല സാധനം, ആരും എന്തൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല.
3: അപ്പോ ചെടികളൊക്കെ ഇന്ന് സെറ്റ് ആക്കി വെച്ചോ, പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇന്നപ്പോ ഗാർഡൻ സെറ്റിംഗിലാണോ?
2: എല്ലാം ക്ലിയർ ആക്കി വെച്ച് അങ്ങനെ ഒരു ദിവസം ഒരു ഒരു കാര്യങ്ങളാ സെറ്റിൽ ചെയ്യുന്നത്. ഒരു നമുക്കത് കണ്ട് ആസ്വദിക്കുക, അതിലേക്ക് ഒരു ഭംഗിയല്ലേ, പ്രകൃതിയും ഭൂമിയൊക്കെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ ഭംഗിയാണ്.
0: ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിനകത്ത് വരുന്ന ഓരോ റീലൊക്കെ ഉണ്ടല്ലോ, ഈ ചെടി നമ്മുടെ വീട്ടില് ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്, ഈ കല്ല് നിരത്തുന്നത്, ബബിൾസ് ഒക്കെ, ഇതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെക്കും, ഇതവണൊക്കെ ചെയ്യണമെന്നു. ചെയ്യത്തില്ല,
3: മടിയാണോ, ചെയ്യാറില്ലെന്ന്.
2: കല്ലുകളുടെ ആവശ്യമില്ല. ഈ കല്ല് നമ്മള് ചെടിക്ക് മൊത്തം നിറച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബിയേറ്റ് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ്. അതിന് വളരാനുള്ള പൊസിഷൻ കിട്ടത്തില്ല. നമ്മൾ കല്ലിടുമ്പോ, അതായത് നമ്മൾ ഈ ചെടിക്കടിയിൽ നിന്ന് വാങ്ങിക്കുന്ന കല്ലിടുമ്പോ കുറച്ച് അകത്തിയിടണം. സെന്ററിൽ ഇട്ട് കൊടുത്താൽ അതൊരിക്കലും കിളിക്കത്തില്ല. അത് കുറെ കഴിയുമ്പോ അതിന് തന്നെ ബുദ്ധിമുട്ടായി അതങ്ങ് ഉണങ്ങിപ്പോവും.
0: അതാ
2: അത് നമ്മൾ ഒരു ചെടി അകത്തി വെച്ചാലും
3: നമുക്കൊക്കെ പറ്റുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ചെടി അടിച്ച് വെക്കുന്ന
2: ചെടി അകത്ത് വെക്കാറുണ്ട്. എന്റെ അകത്തും
3: ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്.
2: എന്റെ വീട്ടിലകത്ത് ശരിയുണ്ടെന്ന് വെച്ചാൽ മുകളിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ഗ്ലാസ് ഇട്ടെങ്കിലേ സൂര്യപ്രകാശം കിട്ടി ഈ ചെടി വളരത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ചെടി നമ്മള് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് കിളിക്കത്തില്ല. പിന്നെ കിളിക്കും മണിപ്ലാന്റ് കിളിക്കും. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മണിപ്ലാന്റ് വെച്ചാൽ അത് കിളിച്ച് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കും. പക്ഷെ മണിപ്ലാന്റ് ആശയ മണിപ്ലാന്റ് കേട്ടോ, മണിപ്ലാന്റ് വെച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസ
0: വീട്ടിലുണ്ടോ മണിപ്ലാന്റ്? വീട്ടിലുണ്ടോ മണിപ്ലാന്റ്?
2: എന്റെ വീട്ടിൽ മണിപ്ലാന്റ് ഉണ്ട്. ഞാൻ ഒരുപാട്
0: എന്നാ കുറച്ച് പൈസ ഞങ്ങൾക്ക് വേണം.
2: നിങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട്
3: നമുക്ക് മണിപ്ലാന്റ് കുറച്ച് തൈ തന്നാലും മതി.
2: മണിപ്ലാന്റ് നമ്മളെ വീട്ടിലെ ഫ്രണ്ടില്
3: തെങ്ങില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്ത് മണിപ്ലാന്റ് വെച്ചാലും നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് കയ്യിൽ കാശ് കിട്ടത്തുള്ളല്ലേ.
2: ഒരു തമാശ
0: ഐശ്വര്യത് പിടിച്ച് കയറി.
3: അയ്യോ അല്ല, ഞാൻ പറഞ്ഞേട്. സോ അപ്പൊ എന്തായാലും നമ്മുടെ ടൈം ഇവിടെ കഴിയാൻ നേരമായിരിക്കണം. 9:59 ചേച്ചി നല്ല വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ റോഡ് സേഫ്റ്റിയിൽ പറഞ്ഞ മണിപ്ലാന്റ് വരെ പോയി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നിടത്ത് എന്താണ് നിതിന് അവസാനമായിട്ട് പറയാനുള്ളത്? അങ്ങനെയല്ല,
0: എല്ലാവരും സൂക്ഷിച്ച്.
3: നമ്മളുടെ ജീവനും നമ്മുടെ വീട്ടില്, പിന്നെ എപ്പോഴും നമ്മൾ ഒരുപാട് സ്പീഡ് കൂട്ടി പോകുമ്പോഴും ചില ഇടത്തൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വീടുകളിൽ നമ്മളെ കാത്ത് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ആ ഒരു ചിന്തയൊക്കെ വേണം നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലേ. ആ ഒരു ചിന്തയോടുകൂടെ അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് വരുന്നവർക്കും വീടുകളിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പം നടന്നു പോകുന്നവരായിക്കോട്ടെ, അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഫുട്പാത്തിലൂടെ, പിന്നെ ഒരുപാട് പേരുണ്ട് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്നവർ. അങ്ങനൊന്നും ചെയ്യാതിരിക്കുക. ശരിക്കും ഫൈൻ അടിക്കാറുണ്ട്, എങ്കിൽ കൂടി അതിനൊന്നും കാറ്റ് പറത്തിക്കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ അത് കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ളതാണ്, അവിടേക്ക് നമ്മൾക്ക് പോകണ്ട. നമ്മളോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും വിലപ്പെട്ടതാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ സമയമൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് നിതിന്. എന്നാലും കറക്റ്റ് കൃത്യം 10 മണിയായി. നമുക്ക് ടാറ്റ ബൈ ബൈ, സി യു പറയാനുള്ള നേരമായിരിക്കാണ്. വീണ്ടും തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
0: അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിലെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാക്കപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: പയ്യ വേണ വെച്ചിട്ട് പോ സാർ.
9: நீங்க வரலையா சார்? நீ போயிட்டு வாமா. ஏ சார், நீங்க சாமி கும்பிட மாட்டீங்களா? அப்பலாம் இல்லம்மா, இந்த சாமியானக்கு எதுவும் கஷ்டம் கொடுத்ததில்ல. நான் எதுக்கு போய் அவங்கள தொந்தரவு பண்ணிக்கிட்டேன்? நீ போய் கும்பிட்டு வா.
10: சரிங்க சார்,
9: போயிட்டு வந்துடுறேன் சார்.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: Stay tuned, stay happy with the Radio 91.2.
7: പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ ആയർദം മായ നീവ.

91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. തീരപ്രദേശത്ത് ഓഗസ്റ്റ് 8 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന്റെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിറങ്ങരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കലക്ടർ ആനി ജൂല തോമസ്. ഓഗസ്റ്റ് 8 വരെ കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും മത്സ്യബന്ധനത്തിന് പ്രതികൂലമാണ്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ ഉയർന്നേക്കാമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സിറ്റിംഗിന്റെ 28 കേസുകൾ തീർപ്പാക്കി. ഒരെണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച കേസുകളുടെ എണ്ണം പോലീസ് 13, റവന്യൂ 8, തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2, പട്ടികജാതി വർഗ വികസന വകുപ്പ് 2, വിദ്യാഭ്യാസ വകുപ്പ് 1, KCB 1, മറ്റുള്ളവ 2 കമ്മീഷൻ അംഗം, സേതുനാരായണൻ ഉദ്യോഗസ്ഥർ, പരാതിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള സമ്മാന പദ്ധതിയുടെ രണ്ടാമത്തെ പ്രതിവാര നറുക്കെടുപ്പ് കർബല ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ നടത്തി. ഡെപ്യൂട്ടി മേയർ ഉദയ കരുമാലിൽ സുകുമാരൻ നറുക്കെടുപ്പ് നടത്തി. അടുത്ത നറുക്കെടുപ്പ് ഓഗസ്റ്റ് 14. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പാനൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ തസ്തികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 2 നീട്ടി. ജില്ലയിൽ സ്ഥിര താമസമാക്കിയവർക്കാണ് അവസരം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആരോപണ വിധേയരായവരോ ആകരുത്. അപേക്ഷകർ താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളില്ലെന്നുള്ള രേഖയും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അസൽ രേഖകളുടെ പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. പേര്, മേൽവിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നേരിട്ടോ തപാൽ മാർഗമോ സമർപ്പിക്കാം. വിലാസം: ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം, പിൻ 6910013. ഫോൺ നമ്പർ 0474279491. തൊഴിലാളി മോട്ടോർ ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ സംസ്ഥാന ദേശീയതലത്തിൽ കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തിയവരിൽ നിന്നും 2024-25 അധ്യയന വർഷത്തെ സ്പെഷ്യൽ റിവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2024 മാർച്ച് 31 വരെ അംഗത്വം എടുത്ത തൊഴിലാളികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 5. ഫോൺ നമ്പർ 0474274934. കൊച്ചി സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് നിയമനത്തിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10-ാം ക്ലാസ് തത്തുല്യം, യോഗ്യത പാസ്സായിരിക്കണം. സൈന്യം, CRPF, BSF, CISF, ITBP, SSB തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 5 സേവന പരിചയം, നല്ല ശാരീരിക ഘടന, ഉയർന്ന പ്രായപരിധി 2026 ജനുവരി 1. ഓഗസ്റ്റ് 24 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0474279987. ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെ ജില്ലയിലെ 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഷിക പദ്ധതി ഭേദഗതി ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ ആർ ലതാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഉല്ലാസ് ജി, ജില്ലാതല ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ച പ്രോജക്ടുകൾക്ക് ബിൽ ഓവർ ബാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ നിർദ്ദേശിച്ചു. ABC പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകൾ, ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ്, സ്കൂൾ ടോയ്ലറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിനുള്ള പ്രോജക്ടുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വിവാഹ ധനസഹായം എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ മുൻഗണന നൽകി ഏറ്റെടുത്തിട്ടുള്ളതായും വ്യക്തമാക്കി. ജീവനം പദ്ധതിക്കായി മതിയായ തുക വകയിരുത്താത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടുത്ത ഭേദഗതി നടപടി സ്വീകരിക്കണം. സമയബന്ധിതമായ വാർഷിക പദ്ധതി ഭേദഗതി വരുത്തി സമർപ്പിച്ച കൊല്ലം കോർപ്പറേഷൻ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ, പരവൂർ മുനിസിപ്പാലിറ്റികളെ യോഗം അഭിനന്ദിച്ചു.
ക്ലിയറൻസ് ലഭിച്ച പ്രോജക്ടുകൾ അടിയന്തിരമായി വെയിറ്റിംഗ് നടത്തി നിർവഹണത്തിലേക്ക് കടക്കണമെന്നും ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് ആവശ്യമായ പ്രോജക്ടുകളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഗ്രാമസഭകൾ ചേർന്ന് ലിസ്റ്റ് സമയബന്ധിതമായി തയ്യാറാക്കി നിർവഹണ ഉദ്യോഗസ്ഥർക്കും സംയുക്ത പ്രോജക്ടുകളുടേത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കും നൽകണമെന്നും ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അറിയിച്ചു. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്കും പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 14 വരെ നടത്തും. ഫോൺ നമ്പർ 9444748832. പെട്ടിക്കവല സർക്കാർ ഐടിഐയിൽ NCTVT അംഗീകാരമുള്ള ഒരു വർഷം ദൈർഘ്യമുള്ള വുഡ് വർക്കർ ടെക്നീഷ്യൻ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത ഒഴിവുകളിലേക്കുള്ള സീറ്റുകളിലേക്ക് 10th ക്ലാസ്സിൽ പരാജയപ്പെട്ടവർക്കും അപേക്ഷിക്കാം. പ്രവേശനം ലഭിക്കുന്നവർക്ക് സൌജന്യ പരിശീലനത്തിന് പുറമെ സൌജന്യമായ ഉച്ചഭക്ഷണം, പ്രഭാതഭക്ഷണം എന്നിവ ലഭിക്കും. മാസം തോറും 900 രൂപ സ്റ്റൈഫൻഡും ഹോസ്റ്റൽ അലവൻസായി മാസം തോറും 3500 രൂപയും 1500 രൂപ ലംസാൻഡും യൂണിഫോമും അലവൻസായി 900 രൂപയും ചടി ടൂർ ഇനത്തിൽ 3000 രൂപയും ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കുന്ന ട്രെയിനികൾക്ക് പ്ലേസ്മെന്റും സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി പണിയായുധങ്ങൾ വാങ്ങുന്നതിനായി 3000 രൂപയും ലഭിക്കും. ജില്ലാ സർക്കാർ വക്കീൽ ആന്റി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡീഷണൽ ജില്ലാ സർക്കാർ വക്കീൽ ആന്റി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിലെ നിയമനത്തിന് അപേക്ഷിക്കാം. ബാർ കൌൺസിലർ രജിസ്റ്റർ ചെയ്ത 7 വർഷത്തിൽ കുറയാത്ത അഭിഭാഷ പരിചയമുള്ളതും 60 വയസ്സ് പൂർത്തിയാകാത്തതുമായ അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ പേര്, മേൽവിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വൈസ്. ബാർ കൌൺസിലിൽ രജിസ്റ്റർ ചെയ്ത 7 വർഷത്തിൽ കുറയാതെ അഭിഭാഷക പരിചയമുള്ളതും 60 വയസ്സ് പൂർത്തിയാകാത്തതുമായ അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ പേര്, മേൽവിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വയസ്, ജനനതീയതി, ജാതി, മതം, യോഗ്യത, എൻറോൾമെന്റ് നമ്പർ, തീയതി, പ്രവൃത്തി പരിചയം, പോലീസ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബയോഡേറ്റയും യോഗ്യത, പ്രവൃത്തി പരിചയം, ജനനതീയതി തെളിയിക്കുന്ന രേഖകളും SSLC നിയമബിരുദ സർട്ടിഫിക്കറ്റ്, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമുള്ള അപേക്ഷ ഓഗസ്റ്റ് 20 വൈകിട്ടിന് 5 PM ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ ലഭിക്കണം. എല്ലാ കോടതികളിലേക്കും ഒരു അപേക്ഷ മതി. പ്രത്യേക കോടതികളിലേക്ക് പരിഗണിക്കാൻ അതിന്റെ പേരും ഉൾപ്പെടുത്തണം. ഫോൺ നമ്പർ 0474274473. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ ഇന്ത്യ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അടക്കം വെള്ളമിറങ്ങിത്തുടങ്ങി. നദികളുടെ ജലനിരപ്പിലും വലിയ രീതിയിൽ കുറവ് അനുഭവപ്പെടുന്നു. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലാ ഭാഗങ്ങളിൽ 6 അടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ തിരുവാർപ്പ്, ചെങ്ങളം, കുമരകം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയായ മലരിക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,620 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
1: വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി സി പി ജോൺ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊല്ലം പൂയപ്പള്ളി പുന്നക്കോട് ആരംഭിച്ച ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്യാമ്പയിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. വയനാട് പുത്തുമല ദുരന്തത്തിന് ഇന്ന് 7 വർഷം. 2019 ഓഗസ്റ്റ് 8 നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുത്തുമല ദുരന്തം സംഭവിച്ച് 7 വർഷം പിന്നിടുമ്പോഴും ഇനിയും കാണാമറിയത്തുള്ളത് 5 പേരാണ്. 2019 ഓഗസ്റ്റ് 8 വൈകുന്നേരമാണ് നാടിന് നടുക്കിയ പുത്തുമല ദുരന്തമുണ്ടായത്. ദുരന്തത്തിൽ 17 ജീവനുകളാണ് നഷ്ടമായത്. ഉരുൾപൊട്ടലിൽ പുത്തുമലയുടെ സമീപത്തെ പച്ചക്കാട് മലയുടെ ഒരു ഭാഗം താഴേക്ക് ഒലിച്ചിറങ്ങിയതോടെ ഈ പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി. 54 വീടുകളാണ് ദുരന്തത്തിൽ തകർന്നത്.
1: സംസ്ഥാനത്ത് അനധികൃത ക്വാറികളുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. അതേസമയം മലപ്പുറം പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ പാണക്കാട് ഏടായിപ്പാലത്ത് അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് മലയിടിഞ്ഞ പശ്ചാത്തലത്തിൽ 14 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഓറഞ്ച് ജാഗ്രതയുള്ള ദിവസങ്ങളിൽ 24 മണിക്കൂറും മറ്റ് ദിവസങ്ങളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെയും ഗതാഗതം നിരോധിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. 74.09 മീറ്റർ ദൂരമിറിഞ്ഞാണ് ആശിഷ് വിജയം നേടിയത്. 2016 നീരജ് ചോപ്രയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആശിഷ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം നൽകുന്ന MBS പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമടങ്ങിയ പുരസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് സമ്മാനിക്കും. ചടങ്ങിന്റെ ഭാഗമായി സംഗീത സന്ധ്യയും ഉണ്ടാകും. സംസ്ഥാന കൈത്തറി വസ്ത്ര കരകൌശല മേളയ്ക്ക് കണ്ണൂരിൽ തുടക്കം. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന മേള TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരു ബിടതായിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ KSRTC ബസ്സാണ് ഇന്ന് രാവിലെ 7 അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിലിന് ജന്മനാടായ മലപ്പുറത്ത് ഉജ്ജ്വല സ്വീകരണം. മുഹമ്മദ് ബാസിലിനെയും പരിശീലകനായ അനസ് മാസ്റ്ററേയും ജനപ്രതിനിധികളും കായിക പ്രേമികളും

0: നാട്ടുകാരും ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. പൊന്നാനി എംഎൽഎ കെ പി നൌഷാദ് അലി ബാസിലിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. പത്തനംതിട്ട ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 5000 രൂപ പിഴ ചുമത്തിയ സംഭവത്തിൽ അടൂർ സ്ക്വാഡിലെ 2 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി സി പി ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മുൻവശത്ത് നിയമവിരുദ്ധമായി അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചതിനാണ് പിഴ ഈടാക്കിയത്. അതേസമയം ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെയല്ല ജീപ്പിന് പിഴയിട്ടതെന്ന് സസ്പെൻഷനിലായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് നിർവഹിക്കും. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരംഭിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് ആ വെല്ലുവിളികൾ മികച്ച അവസരങ്ങളായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠിക്കാനുള്ള ആഗ്രഹത്തെയും അന്വേഷണ തൃഷ്ണയെയും നിരന്തരം നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രാജ്യത്ത് യുവജനങ്ങൾക്കായി പുതിയ മേഖലകൾ ഉയർന്നുവരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: और नए अवसर भी पैदा हो. दुनिया बदलेगी, टेक्नोलॉजी भी बदलेगी, इंडस्ट्रीज बदलेगी, प्रोफेशंस भी बदलेंगे. लेकिन इन सब के बीच मेरी बात याद रखिएगा, जो सीखेगा वो जीतेगा. जो नए चैलेंजेस के नए सॉल्यूशंस खोजने का साहस रखेगा, चैलेंजेस उसके लिए चांसेस बन जाएंगे. और आपने यही तो IIT दिल्ली से सीखा है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സമയബന്ധിതവും ഫലപ്രദവുമായ പരിപാടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13th ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ കേന്ദ്രമന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കിട്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് തയ്യാറായതും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തി. റാഞ്ചിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ച് 8-അംഗ സംഘമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായി തലസ്ഥാനത്ത് നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഫോപ്പാലിൽ നടക്കുന്ന ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികൾ പൈതൃക പ്രദേശങ്ങളായ ഗോഹർമഗൽ, ഇക്ബാൽ മൈതാനം, മോത്തി മസ്ജിദ് എന്നിവ സന്ദർശിച്ചു. ഭോപ്പാലിലെ വന്യജീവികളെയും സമ്പന്നമായ ജൈവ വൈവിധ്യതയും പ്രതിനിധികൾ അടുത്തറിഞ്ഞു. മധ്യപ്രദേശിന്റെ പ്രകൃതി, സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശ പ്രതിനിധികൾ എടുത്തുകാട്ടി. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85-ാം ചരമവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഗുരുദേവ് എന്ന് ജനപ്രിയനായി അറിയപ്പെടുന്ന ടാഗോർ 1941 ഓഗസ്റ്റ് 7-നാണ് അന്തരിച്ചത്. ഈ അവസരത്തിൽ പശ്ചിമബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശിക്കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി വ്യാപകമായ കനത്ത മഴയാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽ കൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. മോശം കാലാവസ്ഥയും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ തടസ്സങ്ങളും കാരണം ജമ്മുവിൽ നിന്ന് ബാൽത്തലിലേക്കുള്ള അമർനാഥ് യാത്ര നിർത്തിവച്ചു. അതേസമയം ബാൽത്തലിൽ നിന്ന് വിശുദ്ധ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതിവുപോലെ തുടരും. ദർശനം നടത്തിയ യാത്രക്കാർക്ക് ബാൽത്തലിലേക്ക് പുറപ്പെട്ട് ജമ്മുവിലേക്ക് പോകാനും അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യം 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകകളും തിരങ്ക പ്രമേയമാക്കിയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്ന 30 വനിതകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക തയ്യൽ പരിചയം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളിമെഡൽ. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് വെള്ളിനേട്ടം. നീരജ് ചോപ്രയ്ക്ക് ശേഷം ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആശിഷ് മാറി. ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാൻസിനാണ് സ്വർണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ കീവിന്റെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്റെ പ്രഥമ സന്ദർശനത്തിനായി സെർബിയയിലെത്തി. യുക്രൈന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനാണ് സെലൻസ്കിയുടെ ശ്രമം. റഷ്യൻ ഇന്ധനവും അവരുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങളെയും ഉപരോധിക്കുന്നതിനുള്ള ബില്ലിന് US സെനറ്റിന്റെ അംഗീകാരം. സാങ്ഷനിംഗ് ആക്ട് ഓഫ് 2026 എന്ന പുനർനാമകരണം ചെയ്ത ബിൽ 11 86 വോട്ടുകൾക്കാണ് സെനറ്റ് അംഗീകരിച്ചത്. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ബിൽ അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: പതിരും.
1: എന്റെ ചേട്ടാ, ഈ വേലുവാശൻ ആള് മോശക്കാരനല്ലല്ലോ.
2: രാവിലെ ഇവിടെ വന്നായിരുന്നു,
1: വന്ന് കൊറേ പേരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിസ്തരിച്ചു വിടുന്നുണ്ട്. പക്ഷെ തൊട്ടായത് താമസിക്കുന്ന ദേവരാജന്റെ മോനെ MBBS കിട്ടിയ കാര്യം പറഞ്ഞില്ല.
2: കാര്യമൊന്നും പറയത്തില്ല.
1: അയ്യോ, ഒരുപാട് പേരുടെ മോശ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിരിച്ചു.
2: ഈ ദേവരാജന്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് വിശേഷമെന്ന് താൻ അങ്ങോട്ടൊന്ന് ചോദിക്കാൻ എന്താ?
1: കൊള്ളാം, ഞാൻ ചോദിക്കാതിരിക്കോ? തുറന്നങ്ങ് ചോദിച്ച്, ദേവരാജന്റെ മൂത്ത മോൻ ഇപ്പൊ എന്തോ പഠിക്കാൻ പോകുന്നു. ആ ഏതാണ്ട് പഠിക്കാൻ പോകുന്നു മറുപടി പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോയി.
2: ദേവരാജന്റെ മോനെ MBBS കിട്ടിയ കാര്യം ഈ നാട് മുഴുവൻ അറിഞ്ഞതാ.
1: അതേസമയം എന്തെങ്കിലും കുഴപ്പം ചെയ്ത് ആ ചെറുക്കന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടായ നാട് മുഴുവൻ വേലുവാശാൻ പറഞ്ഞങ്ങ് വരത്തിയേനെ.
2: ഹെൽമെറ്റ് ഇല്ലാതെ പിള്ളേരെ പോലീസുകാരെ പിടിച്ചാലേ വേലുവാശാൻ അത് കണ്ടാൽ അക്കാര്യം നാട് മുഴുവൻ പറഞ്ഞു വരത്തും. ഒരാളുടെ കടയെ മാത്രമേ വേലുവാശന്റെ പണി നടക്കാത്തതുള്ളൂ, നമ്മുടെ വെട്ടുവാസുവിന്റെ കടയില്.
1: അതെന്താ?
2: ആരെയെങ്കിലും കുറിച്ച് ആക്ഷേപം ആ കടയിൽ ചെന്നിരുന്നു പറഞ്ഞ വെട്ടുവാശു ആ നല്ല മറുപടി കൊടുക്കും. വേണ്ടി വന്നാ ചീത്തയും വിളിക്കും.
1: വേലുവാശൻ വഴി മറിഞ്ഞു വീണ് കടന്നാ പോലും ഒരു മനുഷ്യർ തിരിഞ്ഞു നോക്കത്തില്ല. അത്ര വൃത്തികെട്ട ഒരു മനുഷ്യനായാള്. പിള്ളച്ചൻ ഇത് എവിടാ? ഈ നാട്ടിലെങ്ങും ഇല്ലയോ?
3: ഓ, പല കാര്യങ്ങളല്ലയോ അമ്മാവി. രണ്ടാമത്തെ മരുമം വ്യാഴാഴ്ച കയറിപ്പോയി. അപ്പോ തിങ്കളാഴ്ച രാവിലെ ഞാനും വീട്ടുകാരെയും കൂടെ കോട്ടയത്തിന് പോയി. വെള്ളിയാഴ്ച വൈകിട്ടാ തിരിച്ചു വന്നത്.
2: മൂത്ത മരുമോ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണോ പിള്ളച്ച?
3: ഓ അല്ലമ്മാവാ, യവൻ ഖത്തറില്ല.
1: അയലത്തൊരു വണ്ടി അപകടം നടന്നത് അറിഞ്ഞായിരുന്നോ?
3: ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ അമ്മാവി നല്ലത്. അപകടം ആർക്കും വരും, വെറുതെ നടന്നു പോകുന്നവർക്ക് ഒരു അപകടം വരുന്നു. ഇത് അതാണോ
2: പിള്ളച്ച പറയണ്ട? ഞങ്ങൾക്കറിയാം, ജെറ്റുവിമാനം പോകുന്ന പോലെ ആയിരുന്നു ആ ചെറുക്കന്റെ വൈകി പോക്ക്.
3: കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട് കിടന്നിട്ട് അവൻ കാണിച്ച പണിയൊക്കെ അറിഞ്ഞോ?
1: അയ്യോ ഇല്ല, അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല.
3: കാലൊടിഞ്ഞ് കിടക്കുന്ന അവനെ കാണാനേ അവന്റെ കൂട്ടുകാര് ചിലര് ചെല്ലുമായിരുന്നു.
2: ഞാനും പോയി കണ്ടു പിള്ളച്ച. അത് അവനെ ഓർത്തല്ല, അവന്റെ അച്ഛൻ ബാലകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടുപോയതാ.
3: രണ്ടു ദിവസത്തിന് മുമ്പ് അവനെ കാണാൻ ദൂരെയുള്ള കൊറേ കൂട്ടുകാര് വന്നു. രാത്രി 12 മണിയോളം അവിടെ നിന്ന് വർത്തമാനവും പറഞ്ഞു.
1: ഈ പിള്ളേർക്ക് രാത്രി ഉറക്കവും ഇല്ലയോ?
3: ഏതായാലും പിള്ളേരെല്ലാം പോയി കഴിഞ്ഞ് രാത്രി ഏതാണ്ട് ഒരു 2 മണിയായപ്പോ വിനോദന്റെ മുറിയിൽ ഒരു ഞരക്കം കേട്ട് ബാലകൃഷ്ണൻ ചെന്ന് നോക്കുമ്പോ അവൻ കാട്ടിന്റെ താഴെ കിടക്കുന്നു.
2: ഓ, ഉറക്കത്തിന് താഴെ വീണായിരിക്കും.
3: പിന്നെ ഉറക്കത്തിന് താഴെ വീണാൻ പൊടിക്കുഞ്ഞല്ലയോ? കാണാൻ വന്ന സുഹൃത്തുക്കൾ എല്ലാരും കൂടിയേ ഒഴിച്ചു കൊടുത്ത സാധനത്തിന്റെ ഗുണം.
1: രോഗിയെ കാണാൻ വരുന്ന ഒരു ഓറഞ്ചും റെസ്കും ഒക്കെ പണ്ട് കൊണ്ടുവരുന്ന കാലം അങ്ങ് പോയോ?
2: ഈ ചെറുക്കനിത് എന്തോത്തിന്റെ പുറപ്പാടാ?
3: കഴിച്ചന്റെ ബാക്കിയും കട്ടിന്റെ അടിയിലുണ്ടായിരുന്നു. ബാലകൃഷ്ണനും ഭാര്യയും കൂടി പൊക്കി എടുത്ത് കട്ടിലേക്ക് കിടത്തി.
2: ആ വീഴ്ച വല്ലതും പറ്റിയോ?
3: അതല്ലയോ ഞാൻ പറഞ്ഞു വരുന്നേ, വേദന സഹിക്കാതെ നിലവിളിച്ച് അപ്പൊ രാത്രി തന്നെ വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി.
1: വീണ്ടും ഓടുക പറ്റിയോ?
3: ഞാൻ തിരക്കാനൊന്നും പോയൊന്നുമില്ല. വീണ്ടും പ്ലാസ്റ്റർ അടക്ക് ഇടണമെന്ന് നമ്മുടെ അലിയാരിക്കുട്ടി എന്നോട് വന്ന് പറഞ്ഞു.
1: എന്തോ ചെയ്യാനൊക്കും, മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കാനാ ചില രക്ഷകർത്താക്കൾക്ക് പറഞ്ഞിട്ടുള്ളത്.
2: ഈ നാട്ടിൽ എന്തും മര്യാദയായി ജീവിക്കുന്നവനാ ബാലകൃഷ്ണൻ, ആർക്കൊരു ഉദരവും ചെയ്യുന്നവനല്ല.
3: എനിക്ക് ബാലകൃഷ്ണനെ കാണാൻ വയ്യമ്മാവാ, എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കും.
1: ഓരോ വയസ്സ് കൂടുന്തോറും പിള്ളേർക്ക് പക്വത കൂടണം. ചിന്തിച്ചു കാര്യങ്ങൾ നീക്കാത്ത യൗവനം നാടിനും വീടിനും നാശം വിതയ്ക്കും.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ടോക്കി ടോക്കി. ഹായ് ഹലോ, ഇത് എൻട്രോയുടെ 91.2 ടെക്കി ടോക്കിയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളും ഉപകാരപ്രദമായ വിവരങ്ങളുമായി വീണ്ടും ഒരു ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻട്രോയുടെ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ, മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ, നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ, മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച.

Talkie. യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.0 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നീതിനാണ്. ടെക് പരോട്ടിലെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഗൂഗിൾ പേ, പേടിഎം ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ യു പി ഐ ആപ്പുകളും ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുന്നവർക്കും ഒരു കിടിലം ഫീച്ചർ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രൈവസി ആഗ്രഹിക്കുന്നത് ആരാണല്ലേ? നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ എം പിൻ എൻ്റർ ചെയ്യാതെ ജസ്റ്റ് ഫിംഗർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അൺലോക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഫീച്ചറാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ഗൂഗിൾ പേയിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ പേ എടുക്കുക, അതിൽ ബാങ്ക് എടുക്കുക, അതിൽ താഴെയായിട്ട് മാനേജ് ബയോമെട്രിക് പേ വിത്ത് ഫിംഗർ പ്രിന്റ് ഓഫ് ഫേസ് ഐ ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ പിൻ ചോദിക്കും, അത് അടിച്ചു കൊടുക്കുക. പിന്നെ 5000 രൂപയ്ക്ക് താഴെയുള്ള എല്ലാ പേയ്മെന്റുകൾക്കും നമുക്ക് ഫിംഗർ ഉപയോഗിക്കാൻ പറ്റും. അതിൽ മുകളോട്ടുള്ളതൊന്നും സാധിക്കില്ല. ഈ അപ്ഡേറ്റ് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ എല്ലാ ആപ്പുകളിലും വന്നിട്ടുണ്ട്. ഇതേപോലുള്ള കൂടുതൽ ടെക് വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ടോക്കി ടോക്കി. നമ്മളങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ നിന്ന് കൂടെ ഉള്ളത് ആർജി നിതിനാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. നമ്മൾ ഇനി ഒരു നമ്പറാണ് പറയാൻ പോകുന്നത്. ഈ നമ്പർ കേരള ഗവൺമെന്റ് അതോറിറ്റിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു ടോൾ ഫ്രീ നമ്പറാണിത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും മഴ കാരണം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നമ്പർ ഇതാണ്, 1077, മറ്റൊരു നമ്പർ 1070. ഈ രണ്ട് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. 24/7 വർക്കിംഗ് ആണ് ഈ നമ്പർ. എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. ഇതേപോലെ മറ്റൊരു വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

Talkie Talkie. നമ്മൾ പാട്ടാക്കിയിട്ട് വീണ്ടും ടെക്കി ടോക്കിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇന്ന് ടെക്കി ടോക്കിയിൽ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് ആർജി നിതിനാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു സൈറ്റ് വഴി നമ്മുടെ വീടിനടുത്ത പുഴയും ഡാമും ഒക്കെ വെള്ളം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇതിന് രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ കേരള സർക്കാരിന്റെ KSDMA എന്ന സൈറ്റ് ആണ്. ഇതിൽ ഏത് പുഴയാണ്, അതിൽ എത്രത്തോളം വെള്ളമുണ്ട്, വെള്ളം കൂടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ 27 മണിക്കൂർ ഒരു തവണ മാത്രമാണ് ഈ സൈറ്റ് അപ്ഡേറ്റ് ആകുന്നത്. പക്ഷേ രണ്ടാമത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഫ്ലോട്ട് വാച്ച് ഇന്ത്യ എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ കയറിയാൽ ഫ്ലഡ് ഫോർകാസ്റ്റ് അപ്ഡേറ്റ് 24 hours എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഹിൽ സ്റ്റേഷൻ എടുക്കുക. ഇതിൽ നമുക്ക് അടുത്തുള്ള കായലിന്റെ നദിയുടെ ഒക്കെ ജലനിരപ്പ് അറിയാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ ഓരോ 3 മണിക്കൂറിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിൽ.

പാടാ കേട്ട് വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് അർജന്റീനയാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഓണാക്കി വെക്കുകയാണെങ്കിൽ ആ മെസ്സേജ് കാണാൻ ഒക്കും. ഇത് ചെയ്യാനായിട്ട് വാട്സപ്പ് സെറ്റിംഗ്സിൽ പോകുക, അവിടെ നോട്ടിഫിക്കേഷനിൽ പോവുക, അവിടെ അഡ്വാൻസ് സെറ്റിംഗ് എടുക്കുക. ചില ഫോണുകൾ ഇത് കാണാവുന്നതില്ല, അപ്പോൾ മോർ സെറ്റിംഗ്സ് എടുക്കുക. അതിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി തന്നെ എടുക്കുക. ഇതിൽ യൂസ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ സ്വിച്ച് ഓൺ ആക്കുക. ഇത് ഓൺ ആക്കിയതിന് ശേഷം വരുന്ന വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷനുകൾ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ സേവ് ചെയ്യപ്പെടുന്നതായിരിക്കും. മുമ്പ് വന്ന നോട്ടിഫിക്കേഷനുകൾ തിരികെ ലഭിക്കില്ല, ഓൺ ആക്കിയതിന് ശേഷമുള്ള മാത്രമേ കാണാൻ പറ്റൂ. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിനായി കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

Talkie. വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെയുള്ളത് ആർജ്യൻ ഇതിനാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ എല്ലാ ടെക് വിശേഷങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഞാനിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഓരോ സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ

ഉണരും പാട് വിറകിൽ പക്ഷി പറയും ഭൂമിയിനി അടിപൊളി കൊടുക്കുമെന്നൊരു പറഞ്ഞു കൊടുക്കും.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏറ്റ റേഡിയോ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ജിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
6: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തു കണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തു കണക്കൊരു കൊച്ചു

നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2nd ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.

0: നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യാം. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10-15 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ശക്തമായ മഴയിൽ അടിമാലി ടൌണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുമ്പായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ്

0: പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് ഐഐടി ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിലെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം രാമായണ കഥയിൽ രാമനും ലക്ഷ്മണനും കപീശ്വരന്മാരും എല്ലാവരും കൂടി ചേർന്ന് ലങ്കയെ ആക്രമിക്കുവാൻ വേണ്ടി രാവണനെ വധിക്കുവാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് കേട്ടത്. അതിശക്തമായിട്ട് യുദ്ധത്തിനായിട്ട് വരുന്ന വാനര സൈന്യത്തെ കണ്ടിട്ട് രാവണൻ ഒട്ടും പേടി തോന്നിയിട്ടില്ല. അഹങ്കാരം കൂടിയിട്ടേ ഉള്ളൂ, താനാണ് ശക്തൻ എന്ന അഹങ്കാരം തന്നെയാണ് രാവണന്റെ മനസ്സിൽ. എന്തായാലും രാവണൻ സാരണനോട് ചോദിക്കുകയാണ്, ഈ വാനര സൈന്യത്തിൽ ആരാണ് പ്രബലർ, ആരാണ് ശക്തർ? വളരെ സത്യസന്ധമായി തന്നെ സാരണൻ ഇതിന് മറുപടി പറയുന്നുണ്ട്. സാരണന്റെ ഈ മറുപടി കേട്ടിട്ട് രാവണന് അതീവമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രുപക്ഷത്തെ ഇത്രയേറെ പുകഴ്ത്തി പറയുകയാണ് സാരണൻ എന്നാണ് രാവണന് തോന്നിയത്. സാരണൻ മുമ്പ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർത്തിട്ട് മാത്രമാണ് ആ സമയത്ത് രാവണൻ സാരണനെ വധിക്കാതിരുന്നത്. എന്തായാലും യുദ്ധം നടക്കും ഉറപ്പാണ്. പിന്നീട് രാവണൻ തീരുമാനിച്ചു യുദ്ധതന്ത്രം അറിയണം. അതിനായിട്ട് രാവണൻ ചാരന്മാരെ വാനര സൈന്യത്തിന്റെ അരികിലേക്ക് അയക്കുന്നു. അങ്ങനെ വിവരം ചോർത്തുവാനായി പോയ ചാരന്മാർ തോറ്റു തുന്നം പാടി ജീവഭയം കൊണ്ട് രാവണന്റെ അരികിലേക്ക് തിരികെ എത്തുന്നു. ഇത് കാണുമ്പോൾ രാവണൻ കോപാകുലനാകുന്നു. ഒരു വകയ്ക്കും കൊള്ളാത്ത രാക്ഷസന്മാരാണ് തന്റേതെന്ന് രാവണൻ പറയുന്നു. പിന്നീട് മന്ത്രിമാരെ എല്ലാം രാജധാനിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് യുദ്ധതന്ത്രം മെനയുകയാണ്. അവിടെ വിദ്വജ്യുഹൻ എന്ന ഒരു രാക്ഷസനുണ്ട് കേട്ടോ. ആ രാക്ഷസനെയും കൂട്ടി രാവണൻ ഒരു മായാപ്രവൃത്തി മനസ്സിൽ കണ്ടു. എന്തായിരിക്കും ആ മായാപ്രവൃത്തി? നമുക്ക് അതെന്താണെന്ന് ഇന്ന് നോക്കാം. ആ മായാപ്രവൃത്തി മനസ്സിൽ കണ്ടിട്ട് അശോകവനിയിൽ കഴിയുന്ന സീതാദേവിയുടെ അരികിലേക്ക് രാവണൻ എത്തുന്നു. അപ്പൊ ഇന്നത്തെ രാമായണ സന്ധ്യയിലെ നമുക്ക് ഈ ഭാഗമൊക്കെ കഥാപാത്രങ്ങളിലൂടെ കേൾക്കാം അല്ലെ.
1: വിദ്വജ്യുഹ, വരൂ, രാമന്റെ തലയും ശരവുമായി സീതയുടെ അരികിലേക്ക് പോകാം. ഇത് കാണുമ്പോൾ രാമൻ മരിച്ചെന്ന് കരുതി അവൾ എന്നെ സ്വീകരിക്കും.
2: പ്രഭു, കൽപ്പന പോലെ.
1: സീതെ, ആരിൽ വിശ്വസിച്ചിട്ടാണോ നീ എന്റെ അഭീഷ്ടത്തിന് വഴങ്ങാത്തത്? അവനിതാ ചത്തു തുലഞ്ഞിരിക്കുന്നു. സമുദ്രതീരത്ത് ക്ഷീണത്താൽ ഉറങ്ങിക്കിടന്ന വാനര സൈന്യത്തെ നമ്മുടെ സൈന്യം തുലച്ചു. രാമന്റെ തല അറുത്തെടുത്തു. പാവം ലക്ഷ്മണൻ എങ്ങോട്ടോ ഓടിപ്പോയി. താടിയെല്ല് തകർന്ന് പാളയത്തിൽ കിടന്ന് ഞെരങ്ങുകയാണ് ഹനുമാൻ. സീതെ, നീ വേഗം നമ്മുടെ രാജ്ഞിയാകാൻ തയ്യാറെടുക്കൂ. സംശയം വേണ്ട, രാമനെ ഈ രാവണൻ വധിച്ചിരിക്കുന്നു. വിദ്വജ്യുഹ, തലയും വില്ലും സീതയുടെ മുന്നിൽ വെക്കൂ. ഭർത്താവിന്റെ തലയെങ്കിലും പാവമൊന്ന് കാണട്ടെ.
3: അയ്യോ അയ്യോ, എനിക്ക് ബോധക്ഷയം വരുന്നു. പ്രിയതമ, ഈ എന്നെ നോക്കാത്തത് എന്തേ? എന്നോട് മിണ്ടാത്തത് എന്തേ? നാഥ, സീതയാണ് ഞാൻ. പതിവ്രതയായ എന്നെ അനാഥയാക്കി അങ്ങ് പോയി മറഞ്ഞല്ലോ. രാമന് ദീർഘായുസ് എന്ന് പറഞ്ഞ ദൈവങ്ങളുടെ വാക്ക് നുണയായിരുന്നോ? വീരവ്രത, കണ്ണു തുറക്കൂ. വീരവ്രത, കണ്ണു തുറക്കൂ. രാവണ, നീ എന്റെ നാഥന്റെ മൃതദേഹത്തിൽ ചെന്ന് വീഴാൻ എന്നെ അനുവദിക്കൂ. ഭർത്താവിനോട് ചേരാൻ ഭാര്യയെ വിടൂ, വിട്ടയക്കൂ. അതുമല്ലെങ്കിൽ എന്റെ തല വെട്ടി രാമന്റെ തലയോട് ചേർക്കൂ. ആ നന്മയെങ്കിലും നീ ചെയ്യൂ. അയ്യോ, എനിക്ക് വയ്യ. രാമ, രാമ.
2: പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ പ്രഹസ്തൻ എത്തിയിട്ടുണ്ട്.
1: വരാൻ പറയും.
4: പ്രഭു, രാമൻ യുദ്ധസന്നാഹങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. സേനകളോട് എത്രയും വേഗം തയ്യാറാകാൻ കൽപ്പിക്കൂ. യുദ്ധ കാഹളം മുഴങ്ങട്ടെ.

ഇങ്ങനെ വാക്കുകൾ കേട്ട ഉടനെ രാവണൻ സർവശക്തിയും എടുത്ത് യുദ്ധത്തിനായി തയ്യാറെടുത്തു. രാവണൻ പോയതോടെ സീതയുടെ മുന്നിൽ നിന്നും രാവണന്റെ തലയും വില്ലും അപ്രത്യക്ഷമായി. എന്നിട്ടും സീത ഹൃദയം വിങ്ങി കരയുകയാണ്. സീതാദേവിയുടെ നിർത്താതെയുള്ള ഈ കരച്ചിൽ കണ്ട് സരമ എന്ന രാക്ഷസി സീതാദേവിയെ ആശ്വസിപ്പിക്കുന്നു, ഇത് രാവണന്റെ മായാപ്രവൃത്തിയാണെന്ന്. ഇനി രാമ രാവണ യുദ്ധം. രാമായണ കഥയുടെ തുടർഭാഗം അടുത്ത ദിവസം വൈകിട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ചെറുപ്പത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട്, വലുതായിട്ട് എന്താണ് ആഗ്രഹമെന്ന്. വളർന്നപ്പോഴാണ് അതിനുത്തരം കിട്ടിയത്. ആ ബാല്യകാലം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതേ അത്ഭുതമാണ്, മാസ്മരികമാണ്. ചിലതിനോട് വല്ലാത്ത കൊതി തോന്നും, ആഗ്രഹിക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ മടുപ്പ് തോന്നും. പിന്നെ ആ മടങ്ങിപ്പോകാൻ കൊതിക്കും. മടങ്ങിപ്പോകാനായില്ലെങ്കിൽ മടങ്ങിപ്പോകുന്ന കാലം ഓർത്ത് സന്തോഷിക്കും. ആഗ്രഹങ്ങൾക്ക് അർത്ഥമുണ്ടായിരുന്നെങ്കിൽ സ്വർഗം മനുഷ്യൻ തേടില്ലായിരുന്നു. അത്ര ഭംഗിയാണ്, അത്ര ഇഷ്ടമാണ് ആഗ്രഹങ്ങൾക്ക്. നടക്കുന്നതാണോ നടക്കാത്തതാണോ വ്യത്യാസമില്ല. പക്ഷേ ഒത്തിരി ആഗ്രഹങ്ങൾ ഓരോ കാലത്തും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ. ഇന്ന് ആ ആഗ്രഹങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ആഗ്രഹങ്ങളുടെ നിഷ്കളങ്കതയും ഭംഗിയും നമ്മുടെ മനസ്സിന്റെ ഭാവങ്ങൾ അനുസരിച്ചാണ്. സത്യത്തിൽ ബാല്യത്തിന്റെ ആഗ്രഹങ്ങളും കൗമാരത്തിന്റെ ആഗ്രഹങ്ങളും യൗവനത്തിന്റെ ആഗ്രഹങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ഭാവനകളുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ബാല്യത്തിലെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും കളിപ്പാട്ടം, ചെരുപ്പ്, മഴയത്ത് നനയുക, കുസൃതികൾ കാണിക്കുക, പള്ളിക്കൂടത്തിൽ അവധി കിട്ടിയാലേ കൂട്ടുകാരുമൊത്ത് കളിച്ചു തിമിർക്കുക, കൂടുതൽ സ്നേഹം പിടിച്ചു വാങ്ങുക, ഇതൊക്കെയാണ് ആഗ്രഹം. അതിന് പലപ്പോഴും വഴക്കുണ്ടാക്കും കേട്ടോ. അമ്മയുടെ മുന്നിൽ അസുഖങ്ങൾ അഭിനയിക്കും, ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി കരയും, അങ്ങനെ അങ്ങനെ പലതും. അതൊക്കെ ഓരോ ആഗ്രഹങ്ങളായിരുന്നു. ഓരോ ഉത്സവങ്ങളും ആഘോഷങ്ങളും വരുമ്പഴി നിറയെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. ചെറിയ ചെറിയ കണ്ണാടി, കളിപ്പാട്ടം, തോക്കും പൊട്ടാസും, പിന്നെ കൊച്ചിലുള്ള ആഗ്രഹത്തിലെ പെട്ടെന്ന് വളർന്ന് ചേട്ടനാകണമെന്നോ, നമ്മളെക്കാൾ മൂത്ത് പ്രായമുള്ള ചേട്ടന്മാരൊക്കെ കമ്പത്തിനെയും പൂത്തിനെയും കത്തിക്കുമ്പോഴും അവരോടുമ്പോഴും ചാടുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് വളർന്ന് ചേച്ചിയോ ചേട്ടനോ ആയാൽ മതി, വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ബാല്യത്തിന്റെ ആഗ്രഹത്തിൽ പെടുന്നതാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

പിന്നീട് ചേട്ടനും ചേച്ചിയും ഒക്കെ സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴേ നമുക്കെന്നാണ് പുത്തൻ ഉടുപ്പും ബാഗും ഒക്കെ എന്നാ കിട്ടുന്നതെന്ന് മോഹിച്ചു നിൽക്കുമായിരുന്നു. ആ ആഗ്രഹം ഒടുവിൽ സഫലമാകുന്ന ദിവസം വരും. പള്ളിക്കൂടത്തിൽ ചേർക്കലും പള്ളിക്കൂടത്തിൽ പോകലും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിന് പോകാനുള്ള ഒരുക്കങ്ങളും സ്ലേറ്റും പെൻസിലും വാങ്ങുമ്പോഴും പിന്നെ ബാഗും കുടയും ഉടുപ്പും വാങ്ങുമ്പോഴൊക്കെ സന്തോഷമാണ്. പക്ഷേ പള്ളിക്കൂടത്തിൽ കൊണ്ടുവിടുമ്പോൾ കരച്ചിൽ അങ്ങോട്ട് തുടങ്ങും. എങ്ങനെയെങ്കിലും ഇങ്ങ് വീട്ടിൽ വന്നാൽ മതി. പിന്നീട് പള്ളിക്കൂടത്തിൽ പോകാതിരിക്കാനുള്ള ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. അതിന് പലതരം കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയും കേട്ടോ. പനി, വയറുവേദന, തലവേദന, അങ്ങനെ പല ആഗ്രഹങ്ങളും നമ്മൾ എടുക്കും. എന്തൊരാഗ്രഹമായിരുന്നു പള്ളിക്കുടം പിന്നീട് മടുത്തു തുടങ്ങും കേട്ടോ. പിന്നെ പള്ളിക്കുടത്തിൽ എത്തി നമ്മൾ നാലിലോ അഞ്ചിലോ ചെല്ലുമ്പോഴാണ് ഹൈസ്കൂളിലെ വലിയ ചേട്ടന്മാരാകാൻ നമുക്ക് ആഗ്രഹം തോന്നുന്നത്. കാരണം അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുള്ളത് പോലെ നമ്മളെ ആരൊക്കെയോ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അങ്ങനെ എങ്ങനെ തോന്നി. പത്താം ക്ലാസ് എത്തുമ്പോഴേ എങ്ങനെയെങ്കിലും സ്കൂളൊന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നായി. പിന്നെ കോളേജിന്റെ സ്വാതന്ത്ര്യം, കോളേജിൽ പോകാനുള്ള ഇഷ്ടം, കോളേജ് കുമാരികളെയും കുമാരന്മാരെയും കാണാനുള്ള ആഗ്രഹം, ഇങ്ങനെ പോകുന്നു ആഗ്രഹങ്ങളുടെ കഥ പറഞ്ഞ് കൂടെയുള്ളത് ഞാൻ സജന.

കോളേജിൽ എത്തുമ്പോഴേ ആഗ്രഹം പിന്നെ വേറൊരു തലത്തിലാണ് കേട്ടോ. ഇഷ്ടം, പ്രണയം, ജോലി, അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപികയാവുക, ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് പോകും. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ എന്ന ആഗ്രഹം കയറിയേ കോളേജിൽ നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ജോലി തേടിയുള്ള യാത്രയാണ്. വിവാഹാലോചന പെൺകുട്ടികൾക്കാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. അവിടെ വീണ്ടും നമ്മൾ ബാല്യം കൊതിച്ചു തുടങ്ങും. ബാല്യത്തിലെ മോഹങ്ങൾ ചിറകു വിടർത്തും. അങ്ങനെ മാസ്മരികമാണ് ആഗ്രഹങ്ങളുടെ യാത്ര. യൗവനം കഴിഞ്ഞ് ജോലിയായി, കുടുംബജീവിതമായി, പിന്നീട് നമ്മുടെ ആഗ്രഹങ്ങൾ മക്കളിലേക്കും അടുത്ത തലമുറയിലേക്കുമാണ് പോകുന്നത്. അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റു ചിലരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങലും തൃപ്തിയാകലും അവരെ വളർത്തലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ഒക്കെയാകും. വീണ്ടും ഇടയ്ക്കെപ്പോഴോ തനിച്ച് നമ്മുടെ ബാല്യത്തിലേക്ക്, നമ്മൾ ഓടിക്കളിച്ച മുറ്റത്തേക്ക്, നമ്മളെ വാരിപ്പുണർന്ന അച്ഛനിലേക്കും അമ്മയിലേക്കും, അവരുടെ വിയർപ്പിന്റെ ഗന്ധത്തിലേക്ക്. അങ്ങനെയാണ് ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ അല്ലെ? ഇതൊരു ചാക്രയും വലയം പോലെയാണ്. അതായത് എവിടെ നിന്നൊക്കെയോ തുടങ്ങി എങ്ങോട്ടൊക്കെയോ ചാടുന്നു. ആ വളയത്തിലെ ഓരോ ബിന്ദുക്കളും തമ്മിൽ പരസ്പരം നേർരേഖയിലൂടെ അല്ലാതെയോ ബന്ധിക്കപ്പെടുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളും തലങ്ങളും മനുഷ്യനെ പലതും ഓർമ്മിപ്പിക്കുന്നു, പലതും പഠിപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ അപ്പോഴും തുടരുന്നു. ഏത് പ്രായത്തിലും ഏതവസ്ഥയിലും മനുഷ്യന് യാത്രയാവുന്നത് ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ്. അവസാനിക്കുന്നില്ല ആഗ്രഹങ്ങൾ. പിന്നീട് വിശ്വാസികളായ മനുഷ്യർ പരലോകത്തിലെ നല്ല ജീവിതവും ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവൻ അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളും അവസാനിക്കുന്നില്ല, അനുസൃതം തുടരുന്നു. തൽക്കാലം ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി.

0: സൗഹൃദങ്ങളുടെ പൂക്കാലത്തിൻ്റെ കാലമാണിന്ന്. എവിടെയും സൗഹൃദങ്ങളാണ്. പഴയ കാലത്തൊക്കെ സൗഹൃദം രക്തബന്ധത്തിലോ, അല്ലെങ്കിൽ പരസ്പരം കാണുന്ന അയൽക്കൂട്ടങ്ങളിലോ, അല്ലെങ്കിൽ പഠന ക്ലാസ്സുകളിലോ ഒക്കെ മാത്രമായിരുന്നു ഒതുങ്ങി നിന്നിരുന്നത്. ഇന്ന് സൗഹൃദം എന്നത് ഈ അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് രാജ്യത്തിനും ദേശത്തിനും ഭാഷയ്ക്കും ഭൂഖണ്ഡത്തിനുമൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹിക മാധ്യമങ്ങളടക്കം അത്തരം സൗഹൃദങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നു. സൗഹൃദമെന്നാൽ ഒരു കരുതലാണ്, ഒരു തിരിച്ചറിയലാണ്, ഒരു സ്വയം ബോധ്യപ്പെടലാണ്. മനുഷ്യരൊക്കെ ആണായും പെണ്ണായും ബാഹ്യരൂപത്തിൽ കാണുന്നുവെങ്കിലും ആ രൂപങ്ങൾക്കപ്പുറത്ത് സ്വയം ആണെന്നും പെണ്ണെന്നും വിശ്വസിക്കുന്ന ഒരു ബോധ്യത്തോടാണ് നാം പലപ്പോഴും ഇടപെടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ ബോധ്യമാണ് ഏറ്റവും പ്രധാനം. ചില പുരുഷന്റെ ശരീരവും കൊണ്ട് സ്ത്രീകളായി ജീവിക്കുന്നവരും ചില സ്ത്രീകളുടെ ശരീരം കൊണ്ട് പുരുഷനായി ജീവിക്കേണ്ടി വരുന്നവരും ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ അവരുടെ ചിന്താമണ്ഡലങ്ങളാണ്, അല്ലാതെ ശാരീരിക പ്രത്യേകതകളല്ല അവരെ പുരുഷനും സ്ത്രീയുമാക്കി മാറ്റുന്നത് എന്നത് ഒരു ഉയർന്ന തലത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. സൗഹൃദം പലപ്പോഴും എന്തിനാണെന്ന് ചോദിച്ചാൽ, സൗഹൃദം കേവലം സന്തോഷവർത്തമാനം പറയുമ്പോൾ, ഇഷ്ടപ്പെടുന്നത് പറയുമ്പോൾ മാത്രം കൂട്ടുചേരാനുള്ള ഒരു വഴിയല്ല. മറിച്ച് സൗഹൃദം ആവശ്യകതയുടെ ഒരളവുകോലാണ്. ഏറ്റവും നല്ല സുഹൃത്തെന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലാകുമ്പോൾ സഹായിക്കുന്നവനെന്നാണ്. നാം സാധാരണ പറയാറുണ്ട്, എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പക്ഷെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആരെയും കണ്ടില്ല, കടം വന്നപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു മാനുഷികമായ പിഴവ് സംഭവിച്ചപ്പോൾ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. പക്ഷേ അവൻ ചെയ്യുന്ന തെറ്റ് ഈ സുഹൃത്തുക്കളാകുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണെന്നുള്ള ഒരു ബോധ്യം പോലും നമ്മുടെ വാക്കുകളിലും നിലപാടുകളിലും കാണാറില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ വീഴ്ച അല്ലെങ്കിൽ ന്യൂനത കിട്ടിയാൽ അതിങ്ങനെ പങ്കുവെച്ച് ആസ്വദിക്കുന്ന ഒരുതരം മനോരോഗികളായി സൗഹൃദങ്ങളുടെ കൂട്ടായ്മകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൗഹൃദമെന്നത് ആവശ്യത്തിനുപകരിക്കൽ കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും ഗുണകരവും ശുഭകരവുമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.